നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകൾ, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ

പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാ

നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല. എലി കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.
1: ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ എപ്പിസോഡിലുള്ളത് 808 മലഹാരി ബാൻഡാണ്. ഞങ്ങളുടെ ബാൻഡ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ബാൻഡ് ഫോമായിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ഒരു 10th സ്കൂളിങ്ങിലെ തൊട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് ഏകദേശം ഉള്ളത്. എൻ്റെ പേര് അനഗെന്നാണ്. ഞാൻ 808 മലഹാരി ബാൻഡിൻ്റെ ലീഡ് വോക്കലിസ്റ്റാണ്. ശരിക്കും 808 മലഹാരി ബാൻഡ് എന്ന് ഒരു ഫോം, ആ പേര് ഫോമായത് നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ വേറൊരു പേരൊക്കെ ആദ്യം ഇങ്ങനെ ഒരു പേരൊക്കെ ഫിക്സ് ചെയ്തു, പക്ഷെ അതാർക്കും അങ്ങനെ ഒരു തൃപ്തിയായില്ല. ഞങ്ങൾക്ക് കുറച്ചാള് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ വേറൊരു പേരായിരുന്നു. കുറച്ച് പേർക്ക് ഓക്കെ, കുറച്ച് പേർക്ക് ഓക്കെ അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ അസ്മാബിലെ പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നല്ലൊരു പേര് വേണം. അങ്ങനെ നിൽക്കുമ്പോൾ

808 എന്നുള്ള ഒരു വേർഡ് ഞങ്ങൾക്ക് സ്ട്രൈക്ക് ആവുന്നു. അതൊരു ഡ്രംസിന്റെ ഒക്കെ ഒരു ബേസ്, ഒരു 808 മെഷീൻ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ബേസ് വോയിസിന്റെ സൗണ്ടിന്റെ ഒരു പേരാണ് 808 എന്ന് പറയുന്നത്. അതും പിന്നെ ആദ്യം ഞങ്ങൾ ഇട്ടത് മലബാറിക്കസ്, മലബാറി അങ്ങനെ ഒരു കേരള ഫ്യൂഷൻ എന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ അതും ഒരു സൗത്ത് സൈഡ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതുകൊണ്ട് ഞങ്ങളത് മാറ്റി മലഹരി എന്നുള്ള രാഗം ഉണ്ടല്ലോ മലഹരി, ആ രാഗവും 808 എന്ന് പറയുന്ന ഒരു ഇതും കൂടി കമ്പൈൻ ചെയ്ത് 808 മലഹാരി എന്നുള്ളൊരു അതിനൊരു പേരാക്കി മാറ്റി. എട്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും ലോഗോസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. എല്ലാം ആ ഒരു ദിവസം സെറ്റായി എന്നുള്ളതാണ്. അത് വളരെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു കംബാക്ക് എന്ന് വേണേൽ പറയാമല്ലേ തുടരും എന്ന മൂവി. അതിലെ സോങ്സ് ആയാലും വളരെ ഏതൊരു ജേക്സ് ബിജോയുടെ അടിപൊളി കമ്പോസിഷനാണ്. അപ്പൊ അതിലൊരു സോങ് ആവാം നെക്സ്റ്റ്, നമുക്ക് കൺമണിപ്പൂവേ എന്നുള്ളൊരു സോങ് ആവാം. MG ശ്രീകുമാർ പാടിയിട്ടുള്ള അതിമനോഹരമായിട്ടൊരു ഗാനം.

എന്റെ പേര് കാർത്തിക്. ഞാൻ 808 മൽഹാരി ബാൻഡിലെ ഫ്ലൂട്ടിസ്റ്റാണ്. 808 മൽഹാരി ഫോം ആയതിനു ശേഷം കുറെ സ്റ്റേജസിൽ ഇപ്പൊ കയറാൻ പറ്റി. ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ട്സായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ ഒരു ഹാപ്പിനെസ് വേറെ ഒന്നിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ അതിലൊരു ഫേവറേറ്റ് മൊമെന്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു PG സ്റ്റുഡൻ്റ് ആണ്, അസ്മാബി കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കോളേജിൽ തന്നെ എനിക്ക് എൻ്റെ ബാൻഡായിട്ട് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് ടു മീ. അതും നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി അവിടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് എല്ലാവരും അവരുടേതായ സ്കില്ലിൽ ബെസ്റ്റ് ആയിരുന്നു അവിടെ. ആ പരിപാടിയും നല്ലൊരു വിജയമായിരുന്നു. നെക്സ്റ്റ് അവിടെ തന്നെ നമുക്ക് വേറെ പ്രോഗ്രാംസിലേക്ക് പോകാനും പറ്റി. അത് ബാൻഡിൻ്റെ ഗ്രോത്തിന് റിസൾട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൻഡിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏജ് വെച്ചിട്ട് കുറെ ഫ്രണ്ട്സിനൊക്കെ അവരുടേതായ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയാലും ഫാമിലി മാറ്റേഴ്സ് ആയാലും വരും. അങ്ങനെ കുറെ സ്ട്രഗിൾ വരുമ്പോൾ നമുക്ക് കുറെ പേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുടെ പിന്നാലെ പോണ്ടി വരുമ്പോൾ മ്യൂസിക്കലി കുറച്ച് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ബാൻഡ് എൻ്റെ കണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും നിന്ന് പോവാതെ എങ്ങനെയൊക്കെയോ പിന്നെയും പിന്നെയും ബാൻഡ് മെമ്പേഴ്സ് നമ്മുടെ കണക്ഷനിൽ വന്നുകൊണ്ടിരുന്നു. ബാൻഡ് സ്റ്റിൽ ഓണാണ്. സ്റ്റേജസ്

ഇപ്പൊ നല്ലോണം കിട്ടി വരുന്നുണ്ട്. എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഈ 808 മൽഹാരി എന്ന് പറഞ്ഞ ബാൻഡിന് പറ്റുന്നുണ്ട്. സം എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മുടെ ബിഹൈൻഡ് ഉണ്ട്, നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് വി ക്യാൻ ഫീൽ ഇറ്റ്. അടുത്തതായി ഞാൻ വായിക്കാൻ പോകുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റും എനിക്ക് സ്റ്റേജിൽ വെച്ച് പെർഫോം ചെയ്തപ്പോൾ ഏറ്റവും നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു സോങ്ങാണ്, മീശ മാധവൻ എന്ന മൂവിയിലെ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്നൊരു സോങ്ങിലേക്ക് നമുക്ക് പോകാം.

ഹലോ, എൻ്റെ പേര് ഹരിനാഥ്. ഞാൻ 808 മൽഹാരി ബാൻഡിലെ പെർക്കഷനിസ്റ്റ് ആണ്. ആസ് എ പെർക്കഷനിസ്റ്റ് ഞാൻ മെയിനായിട്ട് കഹോണും തവലയുമാണ് വായിക്കുന്നത്. ഞാൻ ഒരു പക്ഷേ ഈ ബാൻഡിലോട്ട് വന്നു ചേർന്നത് വളരെ ആദർശികമായിട്ടാണ്. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, പഠനകാര്യങ്ങൾക്കായിട്ട് ഹൈദരാബാദിലായിരുന്നു രണ്ടു കൊല്ലം. ബാൻഡ് എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റിയിൽ കുറേ പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് വെരി ഫുൾഫില്ലിങ് ടു മീ. അത് നാട്ടിൽ വന്ന് ജോലിയായിട്ട് വളരെ ഒരു മോണോട്ടണസ് ലൈഫായി. അപ്പോൾ മ്യൂസിക്കലി ഇൻക്ലൈൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതിനുശേഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്ന് വാദിക്കേ മുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണും പൂട്ടി യെസ് ആയിരുന്നു, കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ബാൻഡിലെ പെർക്കഷനിസ്റ്റ് എന്ന പൊസിഷൻ, കഹോൺ ആൻഡ് തബല എനിക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റി, എൻ്റെ കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. അമൃതയിൽ എൻ്റെ സീനിയർ ആയിരുന്ന അനഗേട്ടൻ വഴിയാണ് ഞാൻ ഈ ബാൻഡിലോട്ട് കയറുന്നത്. പുള്ളിനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ അമൃതയിലാണെങ്കിലും ഒരുമിച്ച് പെർഫോമൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും യെസ് പറഞ്ഞു. അങ്ങനെ സ്റ്റേജസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് എ വൈബ്, യുനോ, ആൾക്കാരായിട്ട് ഒരുമിച്ച് പെർഫോം ചെയ്യുക ആൻഡ്

എന്റെ പേര് അനഗ് എന്നാണ്. ഞാൻ 808 മൽഹാരി ബാൻഡിന്റെ ലീഡ് വോക്കലിസ്റ്റ് ആണ്. പാട്ട് പാടാനായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഒരു കർണാടകയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി അങ്ങനെ ഒരു ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവ് ശരിക്കും കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മയാണ്. അത് വളരെ ചെറുതായിരുന്ന ടൈമിൽ എന്തോ അമ്മയ്ക്ക് അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ UKG എന്തോ ഒന്നിലോ അങ്ങനെ എന്തോ പഠിക്കുമ്പോഴാണ് എന്നെ കൊണ്ട് നാട്ടിലെ അവിടെ കൊടുങ്ങല്ലൂർ എന്നെ ഒരു ശോഭാനം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇതിൻ്റെ, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ. അവിടുത്തെ ഉണ്ണികൃഷ്ണൻ മാഷ് എടുത്തുകൊണ്ട് എന്നെ ചേർക്കുന്നത് ആ ടൈമിൽ. ആ ടൈമിൽ എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 1.5 ഇയർ എന്തോ ഞാൻ പോയി. പിന്നെ എനിക്ക് മടി പിടിച്ച് ഞാൻ നിർത്തി. അങ്ങനെയാണ് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ. ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല ആ ടൈമിൽ ആക്ച്വലി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളിങ്ങനെ ഒരു പടം വരയിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. 10th വരെ ഞാൻ അതിൽ തന്നെയായിരുന്നു ഫുള്ള്. 10th വരെ ഞാൻ അമൃതയിലാണ് പഠിച്ചത്, അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഫുൾ ടൈം അവിടുത്തെ ടീച്ചർമാർ എപ്പോഴും കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോൾ ഈ ബാൻഡ് ഇതായിട്ട് നടക്കുമ്പോൾ നീ അന്ന് ഇതുവരെ സ്കൂളിലൊന്നും മര്യാദയ്ക്ക് പാടിയിട്ടില്ലല്ലോ, പെർഫോം ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. ശരിക്കും അത് കഴിഞ്ഞ് ഞാൻ 12th, അതായത് കഴിമ്പ്രം VPMS and DPHSS അവിടെ പോയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ വരയ്ക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ എൻ്റെ വരയൊന്നും അവിടെ ഒരു ഇതല്ലാത്തതുകൊണ്ട് ഞാൻ സിംഗിങ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കൂടുതൽ. അവിടെ നിന്നാണ് അത്യാവശ്യം കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ഒരു അത്യാവശ്യം നല്ല കുറേ സ്റ്റേജസ് കിട്ടി. അപ്പോൾ അവിടെ നിന്നാണ് ഡെവലപ്പ് ആയത് ശരിക്കും സിംഗിങ് എന്നുള്ളൊരു ഇതും. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് നാൾ ഞാൻ ഇത് പഠിക്കാനായിട്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട്, അപ്പോഴാണ് ഇമ്പോർട്ടൻസും ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ച് നാൾ ഞാനിങ്ങനെ പഠിക്കാനായിട്ട് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടൊന്ന് പോയി. അത് പോയി ഒന്ന് ഇതായ ഒരു ഫ്ലോയിലോട്ട് എത്തിയപ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു +2 കഴിഞ്ഞു ഞാനിങ്ങനെ ആന്ധ്രയിലോട്ട് ഡിഗ്രി ചെയ്യാനായിട്ട് പോയി. അങ്ങനെ അവിടെയും പക്ഷെ എനിക്ക് നല്ല ഒരു ആന്ധ്രയിലെ എൻ്റെ കോളേജിൽ എനിക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു എനിക്ക് ഈ പാടാനായിട്ട് കിട്ടിയിരുന്നു. അത്യാവശ്യം ഇഷ്ടംപോലെ സ്റ്റേജസ് അവിടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ സിംഗിങ്ങിൽ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ പേരുണ്ട്. ചെറുതിലാണെങ്കിൽ അമ്മ, സ്കൂൾ, കോളേജ്, അങ്ങനെ കുറേ പേരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇങ്ങനെ സിംഗിങ് വഴിയിലോട്ട് തിരിയാനായിട്ട്. ഇപ്പോൾ 808 മൽഹാരി ബാൻഡ് വരെ തിരികെ നിൽക്കുകയാണ് എൻ്റെ ഒരു സിംഗിങ് ആ ഒരു ജേണി. സത്യം പറയുകയാണെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ സ്റ്റേജസ് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഒരു ബാൻഡിൻ്റെ വിഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഷോസ് ഒക്കെ

ഞാൻ പറ്റണം എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴൊരു വിഷൻ. പറ്റുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഈ യൂണിവേഴ്സിൽ ഒരു എനർജി ഉണ്ടല്ലോ, അത് സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ഇപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു ഇന്റർനാഷണൽ ഷോസും, ഇപ്പോ ഞങ്ങളുടെ ബാൻഡിന്റെ പേര് പെയ്റ്റിനോടെ ഒരു മൽഹാരി എന്ന് ചോദിക്കുമ്പോൾ ആരും അറിയില്ല എന്ന് പറയാത്തൊരു സ്റ്റേജിലോട്ട് എന്തായാലും എത്തണം എന്നൊരു നല്ലൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളതിനു വേണ്ടി എഫേർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും, എല്ലാം അതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ എന്റെ നെക്സ്റ്റ് സോങ്ങിലോട്ട് പോവാം. പറയാതെ അറിയാതെ എന്നുള്ള ഉദയനാണ താരം എന്ന മൂവിയിലെ ഒരു സോങ്ങിലോട്ട് പോവാം.

0: സോ ഏകദേശം നമുക്ക് വൈൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇത്ര നേരം ഇവിടെ പെർഫോം ചെയ്തിരുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് 808 മൽഹാരി ബാൻഡിന്റെ പെർഫോമൻസ് ആണ്. സോ വൈൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ബാൻഡിലുള്ള ഇവിടെ വന്നിട്ടുള്ള ബാൻഡ് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ഞാൻ അനക് ലീഡ് വോക്കലിസ്റ്റ് ആണ്, പിന്നെ ഫ്ലൂട്ടിസ്റ്റ് കാർത്തിക്, ദെൻ ഗിറ്റാറിസ്റ്റ് നസ്മൽ, ദെൻ പെർക്കഷനിസ്റ്റ് ഹരിനാഥ് ജെയ്സൺ. സോ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇത്ര നേരം ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനും ഞങ്ങളുടെ ബാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. റേഡിയോ കൊച്ചി 90 FM ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. അതുമാത്രമല്ല, ഇത്ര നേരം റേഡിയോ കൊച്ചി 90 FM 808 മൽഹാരി ബാൻഡിന്റെ ഈ പെർഫോമൻസും ഈ ടോക്സും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: കലാപ്രബോധിനി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM.

അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാ വിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238 81

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിക് ട്രക്കുകൾക്ക് ചാർജിംഗ് സൗകര്യം ഒരുക്കാനാകുമെന്ന് പഠനത്തിൽ തെളിഞ്ഞതോടെ രാജ്യത്തെ ആദ്യ വൈദ്യുത ട്രക്ക് ഇടനാഴിക്ക് കേരളം ഒരുങ്ങുന്നു. കാസർഗോഡ് തിരുവനന്തപുരം NH 66 ഇലക്ട്രിക് ട്രക്കുകൾക്കായി 90 ചാർജറുകളും 12.5 MW ചാർജിംഗ് ശേഷിയും ഒരുക്കാൻ 19 കോടി രൂപയുടെ നിക്ഷേപം മതിയെന്നാണ് പഠനം. PME DRIVE പദ്ധതിയിൽ പൊതു ചാർജിംഗ് സൗകര്യങ്ങൾക്കായി അനുവദിച്ച 2000 കോടി രൂപയുടെ 1% താഴെ മതിയാകും ഈ പദ്ധതിക്ക്. ദേശീയപാതയിലെ 622 കിലോമീറ്റർ ദൂരത്തിൽ KSEB ഇന്റർനാഷണൽ കൌൺസിൽ ഓൺ ക്ലീൻ ട്രാൻസ്പോർട്ടേഷനും ചേർന്നാണ് പഠനം നടത്തിയത്. KSRTC പ്രൊജക്ട് സൂര്യയ്ക്ക് കഴിഞ്ഞയാഴ്ച തുടക്കമായി. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രൊജക്ട് സൂര്യയിൽ നടപ്പാക്കുന്നത്. ഇതോടൊപ്പം സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും KSRTC നടത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് ഇതിലൂടെ ഒരുക്കുന്നതെന്ന് KSRTC അറിയിച്ചു. പ്രത്യേക ആഡോൺ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ബസ് ബോഡി ബിൽഡിംഗ്, എഞ്ചിൻ ഓവർഹോളിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്,

ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് പരിശീലനം ലഭിക്കും. KSRTC നൽകുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം ജില്ലയിൽ കർശന പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ഡ്രൈവിൽ ഒട്ടേറെ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും നിയമലംഘനങ്ങൾക്ക് 125,000 രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. നഗരത്തിലെ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 പ്രത്യേക സ്കോഡുകളായി തിരിഞ്ഞായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ആലുവ, കളമശ്ശേരി, ചിറ്റൂർ, മാമംഗലം, കച്ചേരിപ്പടി, കോമ്പാറ, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പനമ്പിള്ളി നഗർ, തൃപ്പൂണിത്തുറ എന്നീ മേഖലകളിലാണ് പരിശോധന നടത്തിയത്. ആകെ 110 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 81 വാഹനങ്ങൾക്കെതിരെ ഈ ചെല്ലാൻ വഴി കേസ് രജിസ്റ്റർ ചെയ്തു. റോഡ് നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ വാഹനങ്ങൾ, സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച ഡ്രൈവർമാർ, ഔദ്യോഗിക കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ ബസ്സുകളിൽ ജോലി ചെയ്ത ജീവനക്കാർ, ഉറക്കെ പാട്ടുവെച്ച് മ്യൂസിക് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിച്ച ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് നടപടി. റോഡിന് നടുവിൽ നിർത്തി പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഓണക്കാലത്തെ അധിക സർവീസുകളിൽ KSRTCയുടെ വരുമാനത്തിൽ വൻ വർധനവുണ്ടായി. ഓണത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചതും യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് വരുമാന വർധനവിന് സഹായകമായത്. എറണാകുളം ജില്ലയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ചതയം ദിനമായ വെള്ളിയാഴ്ച മാത്രം 8 കോടിയിലധികം രൂപയുടെ കളക്ഷനാണ് KSRTCക്ക് കേരളത്തിലാകെ ലഭിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മികച്ച വർധനവാണ് രേഖപ്പെടുത്തിയത്. പൂജ, ദസറ സീസണിൽ കേരള RTCയുടെ സ്വകാര്യ വാടക AC ബസ്സുകളുടെ സർവീസ് കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കണ്ണൂർ, തൃശൂർ, എറണാകുളം, കോട്ടയം, അടൂർ, കൊല്ലം എന്നിവിടങ്ങളിലേക്കും അധികം വൈകാതെ ബസ്സുകളെത്തും. AC സീറ്റർ ബസ്സുകൾക്ക് പുറമെ സീറ്റർ കം സ്ലീപ്പർ ബസ്സുകളും സർവീസിന് ലഭിക്കും. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും മൈസൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ് നടത്തുന്നത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് വാടക ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വഴി തിരിച്ചുവിടുന്നത് പദ്ധതിക്ക് ഗുണകരമല്ലെന്ന് KMRL നിയോഗിച്ച കൺസൾട്ടന്റ് വിലയിരുത്തി. കൊച്ചി വിമാനത്താവളം വഴി നിർദ്ദേശിച്ചിട്ടുള്ള അലൈൻമെന്റ് തുടരുന്നതാണ് കൂടുതൽ പ്രായോഗികമെന്ന് സിസ്ട്ര MVA കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ സാങ്കേതിക പഠനത്തിൽ ശുപാർശ ചെയ്യുന്നു. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ കൂടി ബന്ധിപ്പിക്കുന്നതിനായി അലൈൻമെന്റ് പുനഃക്രമീകരിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ KMRLനോട് മന്ത്രി റോജി എം ജോണും ബെന്നി ബെഹനൻ MPയും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള സാധ്യത പരിശോധിച്ചത്. എന്നാൽ വിമാനത്താവള കേന്ദ്രീകൃതമായ നിലവിലെ അലൈൻമെന്റ് നിലനിർത്തി മെട്രോയുടെ 3ാം ഘട്ടം മുന്നോട്ടു കൊണ്ടുപോകുന്നതാണ് കേന്ദ്ര അംഗീകാരത്തിനും പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക പ്രായോഗികതയ്ക്കും കൂടുതൽ ഉചിതമെന്നാണ് സാങ്കേതിക പഠനത്തിലെ പ്രധാന ശുപാർശ. മെട്രോ പാത വിമാനത്താവളം വഴി കടന്നുപോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിർമ്മാണം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധമുണ്ട്. കൊച്ചി മെട്രോ MD സ്ഥാനത്ത് നിന്ന് ലോക്നാഥ് ബെഹ്റ സ്ഥാനമൊഴിഞ്ഞു. August 30 വരെയായിരുന്നു പദവി. എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്കയ്ക്ക് താൽക്കാലിക ചുമതല കൈമാറി. കേരള പോലീസ് മുൻ മേധാവിയായ ലോക്നാഥ് ബെഹ്റ 2021 കൊച്ചി മെട്രോ MDയായി ചുമതലയേറ്റത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടവും വാട്ടർ മെട്രോ പദ്ധതിക്കായും ബെഹ്റയുടെ കാലാവധി നേരത്തെ സർക്കാർ നീട്ടിയിരുന്നു. മെട്രോയുടെ പ്രവർത്തന വിപുലീകരണം, പുതിയ പദ്ധതികൾ, സർവീസ് മെച്ചപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ വിവിധ നടപടികൾ നടപ്പാക്കിയിരുന്നു. മദ്യലഹരിയിലായവരെ ട്രെയിനിൽ നിന്നോ റെയിൽവേ പരിസരത്ത് നിന്നോ നീക്കം ചെയ്യാൻ റെയിൽവേ ജീവനക്കാർക്ക് അധികാരം നൽകുന്ന റെയിൽവേ നിയമത്തിലെ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റെയിൽവേ നിയമത്തിലെ 145A ട്രെയിനിലും റെയിൽവേ പരിസരത്തും യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും പൊതുക്രമവും ഉറപ്പാക്കാൻ അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. ഇത്തരത്തിലുള്ള വ്യവസ്ഥയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും അരാജകത്വമുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി പെരുമാറുന്നത് ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം 2023 സെപ്റ്റംബർ 14 വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജി തള്ളി. നിയമം ദുരുപയോഗം ചെയ്താൽ അപ്പോൾ കോടതിയെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമാണ് മുൻഗണനയെന്ന് റെയിൽവേ കോടതിയെ അറിയിച്ചു. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങളിൽ ഭൂരിഭാഗവും മദ്യലഹരിയിലാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ഇത് ഭീഷണിയാണ്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ബ്രത്തലൈസർ വഴി പരിശോധിക്കുമെന്നും തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമേ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും റെയിൽവേ വിശദീകരിച്ചു. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണാട് എക്സ്പ്രസിൽ കയറി

എത്താൻ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നു. ഉച്ചയ്ക്ക് 2:26 പരശുരാം എക്സ്പ്രസിന് ശേഷം 5:35 എത്തുന്ന വേണാട് എക്സ്പ്രസ് മാത്രമാണ് കോട്ടയം കൊല്ലം ഭാഗത്തേക്കുള്ള ഏക ആശ്രയം. മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന ട്രെയിനിലേക്ക് സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ള യാത്രക്കാർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് അടുത്ത ഭീതി പടർത്തുകയാണ്. വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളുടെ തലേന്നും നിയന്ത്രണാതീതമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചവിട്ടുപടിയിൽ തൂങ്ങിപ്പിടിച്ച് ആളുകൾ യാത്ര ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇത് ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട് സോൺ റെയിൽസ് പറഞ്ഞു. വൈകിട്ടുള്ള തിരക്ക് കുറയ്ക്കാൻ പുതിയ മെമു സർവീസ് വേണമെന്നാണ് വർഷങ്ങളായുള്ള ആവശ്യം. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി വർഷങ്ങൾ പിന്നിട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന് ആക്ഷേപം. ഏകോപനമില്ലാതെ കെട്ടിടങ്ങൾ പൊളിച്ചതോടെ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനമടക്കം പ്രയാസമായി. പാർക്കിംഗിന് സ്ഥലമില്ലാത്തതിനാൽ തിരക്കുള്ള സമയത്ത് യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ പറ്റാത്ത സ്ഥിതിയാണ്. ഗതാഗതക്കുരുക്കിൽ നീണ്ട നിരയാകുന്നതിനാൽ വാഹനങ്ങൾക്ക് കാത്തുനിൽക്കാൻ കഴിയാറില്ല. മഴക്കാലത്ത് വെള്ളക്കെട്ടിന്റെ ദുരിതവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിർമ്മാണത്തിന്റെ ഭാഗമായി ഓടകൾ അടഞ്ഞത് സമീപത്തെ ക്വാർട്ടേഴ്സുകളിലെ ജീവനക്കാരെയും ബാധിക്കുന്നു. 2022 ഓഗസ്റ്റിലാണ് 2 വർഷത്തെ സമയപരിധിയിൽ പദ്ധതിക്ക് കരാറായത്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് എയർ കോൺകോഴ്സ്, വിമാനത്താവള മാതൃകയിലുള്ള സ്റ്റേഷൻ കെട്ടിടം തുടങ്ങിയവ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 2028 ഫെബ്രുവരിയോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം. 2 പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടിയിട്ടില്ല. 5 വർഷം മുൻപ് നൽകിയ ശുപാർശയിൽ കരാറാകാൻ 3 വർഷം വൈകി. ശുചിമുറികളുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത വഴി ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും മണിക്കൂറുകൾ ഗതാഗത കുരുക്ക് നീളുന്നു എന്ന് പരാതി. ഓണക്കാലത്തെ തിരക്കുകൂടി ആയതോടെ യാത്ര ഇരട്ടി ദുരിതത്തിലായിരുന്നു. ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി 4-വരി പാത ഒറ്റവരിയായി ക്രമീകരിച്ചതോടെ കൊച്ചിയിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ജില്ലയിലെ ചേർത്തല മുതൽ അരൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ ജില്ലയിലെ മിക്ക ഭാഗങ്ങളിലും ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുർഘടമാണ്. മേൽപ്പാത പൂർത്തിയാകാത്ത ഇടങ്ങളിൽ വാഹനങ്ങൾ സർവീസ് റോഡുകളിലേക്ക് ഇറങ്ങുന്നതോടെയാണ് ഗതാഗത കുരുക്കുണ്ടാകുന്നത്. യാത്രക്കാരും നാട്ടുകാരും പരാതികളുമായി രംഗത്തെത്തിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. അരൂർ പള്ളിക്ക് മുൻവശം ദേശീയപാതയിൽ ട്രാഫിക് നിയമം തെറ്റിച്ച് വാഹനങ്ങൾ കുതിക്കുകയാണ് എന്ന് വാർത്തകൾ. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിലാണ് മാസങ്ങളായി നിയമലംഘനം നടക്കുന്നത്. അരൂർ പള്ളി കോട്ടപ്പുറം റോഡിലൂടെ ദേശീയപാതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ തെക്കോട്ട് പോകുന്നതിന് പകരം വടക്കോട്ട് യാത്ര ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 10 വരെയാണ് നിയമം തെറ്റിച്ചുള്ള യാത്ര കൂടുതൽ. പരിസരത്തുള്ള വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നിയമലംഘന യാത്രയ്ക്കെതിരെ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. ഉയരപ്പാത നിർമ്മാണം ഗതാഗത സ്തംഭനം പതിവാക്കിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത ക്രമീകരണം ഇപ്പോഴും തുടരുന്നതാണ് നിയമവിരുദ്ധ യാത്രയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. കുമ്പളം ടോൾ പ്ലാസയിൽ വാഹന നിരക്ക് അന്ത്യമില്ല എന്ന് പരാതി. ഇരുഭാഗത്തേക്കും 4 വീതം ഗേറ്റുകളാണ് കുമ്പളം ടോൾ പ്ലാസയിലുള്ളത്. വീതിയേറിയ ഹൈവേയിൽ നിന്ന് ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ കുപ്പിക്കഴുത്തായി മാറുന്നു. അരൂരിലെ ഉയരപ്പാത കമ്മീഷൻ ചെയ്യുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് യാത്രികർ പറയുന്നു. അതിനു മുൻപ് ഗേറ്റുകളുടെ എണ്ണം കൂട്ടണം. സ്ഥലമില്ലായ്മയാണ് കുമ്പളത്തെ പ്രശ്നം. സൗകര്യമുള്ള അരൂരിലേക്ക് ടോൾ ഗേറ്റ് മാറ്റി പരിഹരിക്കാമെന്ന് യാത്രക്കാർ പറയുന്നു. അരൂരിൽ നേരത്തെ ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നിടത്ത് ആവശ്യത്തിന് വീതി ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. താപനില മാറുമ്പോൾ പഴയ ആകൃതിയിലേക്ക് തന്നെ തിരികെ വരാൻ കഴിവുള്ള പ്രത്യേകതരം പോളിമർ സാമഗ്രികൾ വികസിപ്പിച്ചെടുത്തതിന്റെ പേരിൽ ആലുവ UC കോളേജിലെ അധ്യാപികയായ സ്മിത റോയ്ക്കും ചങ്ങനാശ്ശേരി SB കോളേജിലെ അധ്യാപകനായ ഡോക്ടർ കെ അരവിന്ദനും പേറ്റന്റ് ലഭിച്ചു. റോബോട്ടിക്സ്, സ്മാർട്ട് വസ്ത്രങ്ങൾ തുടങ്ങിയ ആധുനിക മേഖലകളിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ സാങ്കേതികവിദ്യ. 2025 ഒക്ടോബർ 20 മുതൽ 20 വർഷത്തേക്കാണ് ഇന്ത്യൻ പേറ്റന്റ് അനുവദിച്ചിരിക്കുന്നത്. ഗവേഷക ദമ്പതികളായവർക്ക് 2025 വെള്ളത്തിൽ ലയിക്കുന്ന വാണിജ്യ ബാഗുകൾ നിർമ്മിക്കുന്നതിന് സഹായകമാകുന്ന പോളിമർ മെറ്റീരിയൽ വികസിപ്പിച്ചതിന് മറ്റൊരു പേറ്റന്റും ലഭിച്ചിരുന്നു. രാജഗിരി ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഭാവനകൾ നിസ്തുലമാണെന്നും വികസിത ഭാരതത്തിന്റെ സൃഷ്ടിയിൽ ഇത് ഏറെ പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം AI ഉച്ചകോടിയായ കോൺഫ്ലുവൻസിന്റെ ഉദ്ഘാടനവും രജത ജൂബിലി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ പാതയാണ് രാജഗിരിയുടേത്. അദ്ദേഹം വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പല പരിപാടികളും പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം

ശ്രദ്ധിച്ചിട്ടുണ്ട്. മത്സരങ്ങളിലെ വിജയികളിൽ 60% പെൺകുട്ടികളാണ്. ഉപരാഷ്ട്രപതി പറഞ്ഞു, വികസിത ഭാരതം പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ഓരോ ഭാരതീയന്റെയും സ്വപ്നമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. അറിവ് നിരന്തരം പുതുക്കണമെന്നും എഞ്ചിനീയറിംഗ് കരിക്കുലം കാലാനുസൃതമായി പുനഃക്രമീകരിക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 12 വർഷത്തിനിടെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുതിപ്പുണ്ടായെന്നും വിദ്യാഭ്യാസം പുനഃക്രമീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് 31 ഓഗസ്റ്റിന് കൊച്ചിയിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വ്യവസായ സാങ്കേതിക മേഖലകളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സർവകലാശാല പാഠ്യപദ്ധതിയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ സാധ്യമാക്കുന്നതിനായി വ്യവസായിക ഫ്ലെക്സിബിൾ കരിക്കുലം നടപ്പാക്കാൻ ഹുസാറ്റിൽ ധാരണയായി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ഫ്ലെക്സിബിൾ കരിക്കുലം സംവിധാനം അവതരിപ്പിക്കുന്നതെന്ന് കുസാറ്റ് അധികൃതർ പറഞ്ഞു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷിരിയുടെ അധ്യക്ഷതയിൽ സർവകലാശാല ഡീൻമാരുടെയും വകുപ്പ് മേധാവികളുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. നിർദ്ദിഷ്ട മാതൃക പ്രകാരം സിലബസിന്റെ 80% പഠന ബോർഡ് നിർദ്ദേശിക്കുന്ന കോർ സിലബസും ശേഷിക്കുന്ന 20% ഫ്ലെക്സിബിൾ സിലബസുമായിരിക്കും. കോർ സിലബസ് അക്കാദമിക് നിലവാരവും നിയമപരമായ ആവശ്യകതകളും ഉറപ്പാക്കും. ഫ്ലെക്സിബിൾ സിലബസിൽ കാലാനുസൃതമായി പരിഷ്കരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണ കണ്ടെത്തലുകൾ, രാജ്യാന്തര വിഷയങ്ങൾ, വ്യാവസായിക രീതികൾ, കേസ് സ്റ്റഡികൾ, സമകാലിക വികസനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും. സെമി കണ്ടക്ടർ ടെക്നോളജി, ഫോട്ടോ വോൾട്ടോയിക്സ്, ബയോടെക്നോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളിലെ പുതിയ അറിവുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും ഇതുവഴി കഴിയും. എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി ശാസ്ത്രം, മാനേജ്മെന്റ്, നിയമം, സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും സമാനമായ പരിഷ്കരണങ്ങൾ നടപ്പാക്കാനാകും. വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും പ്രധാനപ്പെട്ട ഗവേഷണ കണ്ടെത്തലുകൾ വകുപ്പ് റിസർച്ച് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും നിർദ്ദേശമുണ്ട്. RCI റൺ ആൻഡ് റൈഡ് 2026 പ്രമോ ക്യാമ്പയിനിന് റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണൽ തുടക്കമിട്ടു. കലൂർ JLN സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ബിജു ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനും വിരമിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസുമായ SA മധു പ്രമോ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൌരന്മാരും സന്നദ്ധ പ്രവർത്തകരും റോഡ് സുരക്ഷാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പയിനിന്റെ ഭാഗമായി വരും ആഴ്ചകളിൽ പൌരന്മാർ റണ്ണിംഗ് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, കോർപ്പറേറ്റുകൾ എന്നിവരെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കും. റോഡ് അപകടങ്ങളിൽ മരിച്ചവരെ അനുസ്മരിപ്പിക്കുന്ന ലോകദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയുടെ 73 ജന്മദിനാഘോഷത്തിന്റെയും കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ 26 വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി പീഡിയാട്രിക് കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഹൃദയസംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ്. 20 സെപ്റ്റംബർ കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ സൌജന്യമായി നടത്തും. രജിസ്ട്രേഷനായി 7999999610, 7999999833 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിക്കാം. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആരാധക സംഘടനയായ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ രൂപം നൽകിയ മെഗാ രക്തദാന ക്യാമ്പയിൻ ലോകമെമ്പാടും മികച്ച പ്രതികരണം നേടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000 ആളുകൾ ഇതിനകം രക്തദാനം നടത്തി. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലുൾപ്പെടെ രക്തദാന ക്യാമ്പയിൻ സജീവമായി തുടരുകയാണ്. പ്രാദേശിക രക്തബാങ്കുകളുടെയും ആശുപത്രികളുടെയും സഹകരണത്തോടെ മലയാളി സംഘടനകളും ആരാധക കൂട്ടായ്മകളും വിവിധ കേന്ദ്രങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. കേരളത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനത്തിനായി സ്ഥിരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇതിനോടകം ഇവിടെ രക്തദാനം നടത്തിയത്. സാമൂഹിക രംഗത്തും പൊതുരംഗത്തുമുള്ള നിരവധി പ്രമുഖരും ക്യാമ്പയിന്റെ ഭാഗമായി രക്തദാനം നടത്തി. രമേഷ് പിഷാരടി MLA ഉൾപ്പെടെയുള്ള പ്രമുഖർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനം നടത്തി. മണപ്പുറം ചെമ്മനാഗിരി ജങ്കാർ സർവീസിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ കയറുന്നത് അപകട ഭീഷണിയാകുന്നു. ചേർത്തല അരൂക്കുറ്റി റൂട്ടിൽ തൈക്കാട്ടുശേരി പഞ്ചായത്ത് പരിധിയിലെ മണപ്പുറം ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് വേമ്പനാട്ട് കായൽ തീരത്താണ് മണപ്പുറം ജെട്ടിയും ജങ്കാർ സർവീസും പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ ചെമ്മനാഗിരി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജലഗതാഗത മാർഗമാണിത്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് സർവീസ് നടത്തുന്നത്.
എന്നാൽ ഒരു ജങ്കാറിൽ സുരക്ഷിതമായി ഉൾക്കൊള്ളാവുന്നതിലധികം യാത്രക്കാരുമായാണ് പലപ്പോഴും സർവീസ് നടത്തുന്നതെന്നാണ് പരാതി. സമീപത്തെ മാക്കേക്കടവ് നേരേക്കടവ് ജങ്കർ

സർവീസുകൾ നിർത്തലാക്കിയതോടെ യാത്രക്കാരുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചതായും നാട്ടുകാർ പറയുന്നു. നേരത്തെ രണ്ട് ജങ്കാറുകൾ സർവീസ് നടത്തിയിരുന്ന ഈ റൂട്ടിൽ നിലവിൽ ഒരെണ്ണം മാത്രമാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ആവശ്യമായ രീതിയിൽ സർവീസ് ക്രമീകരിക്കാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷിംഗ് ഗ്യാപ്പുകളിലും മുട്ടച്ചാള സുലഭമായി ലഭിക്കുമ്പോഴും

കൊണ്ടുവരുന്ന മത്സ്യമെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. പൊടിമീനും നത്തോലിയുമാണ് ഇപ്പോൾ ചെല്ലാനം ഹാർബറിൽ ലഭിക്കുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ ലഭിച്ചിരുന്ന നത്തോലിയുടെ ലഭ്യത കുറഞ്ഞു. വളം, മീൻതീറ്റ ഉൽപാദനശാലകളിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെല്ലാനം ഹാർബറിലേക്ക് എത്തുന്നത്. മഴക്കാലത്തിന് ശേഷമുള്ള സീസണിൽ മുട്ടച്ചാള സുലഭമായി ലഭിച്ചിരുന്ന ഹാർബറാണിത്. മത്സ്യ ലഭ്യത കുറഞ്ഞതും മതിയായ വില ലഭിക്കാത്തതും ചെല്ലാനം ഹാർബർ കേന്ദ്രീകരിച്ച് ജോലിയെടുക്കുന്ന നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഓൺലൈൻ പണമിടപാടുകളുടെ മറവിൽ വ്യാജ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിച്ച് വെള്ളി ആഭരണശാലയിൽ നിന്ന് 16,000 രൂപയുടെ ആഭരണങ്ങൾ തട്ടിയെടുത്തു. ലിപ്സി സിൽവർ പാലസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മാന്യമായ വേഷം ധരിച്ചെത്തിയ യുവാവാണ് തട്ടിപ്പിന് പിന്നിൽ. കടയിൽ നിന്ന് 16,000 രൂപയുടെ വെള്ളി ആഭരണങ്ങൾ തെരഞ്ഞെടുത്ത ശേഷം പണം ഗൂഗിൾ പേ വഴി അയച്ചതായി മൊബൈൽ ഫോൺ സ്ക്രീൻ കാണിച്ചാണ് ഇയാൾ സ്ഥാപന ഉടമയെ വിശ്വസിപ്പിച്ചത്. യുവാവിന്റെ മാന്യമായ പെരുമാറ്റമായിരുന്നതിനാൽ തട്ടിപ്പാണെന്ന് ഉടമ സംശയിച്ചതുമില്ല. പിന്നീടാണ് അക്കൌണ്ടിൽ പണം എത്തിയിട്ടില്ലെന്ന് വ്യക്തമായത്. തട്ടിപ്പ് നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഏലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 500 മീറ്റർ മാത്രം അകലെയുള്ള ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 15 ദിവസത്തിനിടെ 5-ാമത്തെ മോഷണവും നടന്നു. ശിവക്ഷേത്രത്തിലെ അനന്തന്റെ പ്രതിഷ്ഠയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വിളക്കാണ് വെള്ളിയാഴ്ച മോഷ്ടിച്ചത്. ആദ്യത്തെ 2 മോഷണങ്ങളിൽ 15 വിളക്കുകളും 3-ാമത്തെ മോഷണത്തിൽ 4 ചെമ്പുകുടങ്ങളും പോണിയും കള്ളൻ കൊണ്ടുപോയി. 4-ാമത്തെ പ്രാവശ്യം ശ്രീകോവിലിന് മുന്നിലെ 10 കിലോഗ്രാം ഭാരമുള്ള ഓട്ടുമണിയാണ് മോഷ്ടിച്ചത്. ഫാക്ട് ടൌൺഷിപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ 5 വട്ടവും കയറിയത് ഒരേ കള്ളനാണെന്ന് CCTV ദൃശ്യങ്ങൾ സൂചന നൽകുന്നു. ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്നാണ് മോഷണം. മോഷണത്തിന് ശേഷം കള്ളൻ ക്ഷേത്രത്തിന് പിറകുവശത്തെ പാടശേഖരം വഴിയാണ് രക്ഷപ്പെടുന്നതെന്നും വ്യക്തമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം അവതാളത്തിലാണ് എന്ന് ആക്ഷേപം. നവീകരണ പ്രവർത്തനം തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടും പണി തീർന്നിട്ടില്ല. റോഡിന്റെ പല ഭാഗത്തും അപകടക്കുഴികളും നിർമ്മാണത്തിലെ അപാകങ്ങളും മൂലം വലയുന്നത് യാത്രക്കാരാണ്. കോലഞ്ചേരി ബ്ലോക്ക് ജംഗ്ഷന് സമീപം വളവിൽ പൈപ്പ് പൊട്ടി റോഡ് പൊളിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണ്. 400 മീറ്റർ മാത്രമാണ് ഇവിടെ ടാറിംഗ് പൂർത്തിയാകാതെ അപകടമുണ്ടാക്കുന്നത്. റോഡ് തകർന്നതിനാൽ പറവൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ യാത്ര ബുദ്ധിമുട്ടിലാണ് എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. കാലവർഷത്തെ തുടർന്നുണ്ടായ കുണ്ടും കുഴികളും കൂടാതെ റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ചെയ്ത ജോലികളും മൂലം പൂർണ്ണമായി തകർന്ന റോഡിലൂടെ വലുതും ചെറുതുമായ വാഹനങ്ങൾ ഗട്ടറുകളിൽ ആടി ഉലഞ്ഞാണ് പോകുന്നത്. ഈ റോഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പുതിയ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ പറവൂർ പാലം മുതൽ ചക്കുമരശ്ശേരി ക്ഷേത്ര നട വരെയുള്ള ഭാഗം റോഡാണെന്ന് പറയാനാകാത്ത സ്ഥിതിയിലാണ്. മൂത്തകുന്നം കവല മുതൽ കോട്ടപ്പുറം ടോൾ ബൂത്ത് വരെയുള്ള യാത്രയും ക്ലേശകരമാണ്. ഈ ഭാഗത്ത് പഴയ റോഡിലേക്ക് കയറിയാണ് പുതിയ റോഡിന്റെ പണി ഇപ്പോൾ നടന്നുവരുന്നത്. പറവൂരിൽ നിന്ന് 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് 30 മിനിറ്റും കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരിച്ച് പറവൂർക്ക് 35 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഗതാഗത തടസ്സം വരുമ്പോൾ 10-ഉം 15 മിനിറ്റുകൾ കൂടുതലെടുത്താണ് ഓടിയെത്തുന്നത്. അതോടെ ചില ട്രിപ്പുകൾ മുടക്കേണ്ടി വരുന്നു. നിരന്തരമായി വാഹനക്കുരുക്കം ഉണ്ടാകുന്നുണ്ട്. നെല്ലിമറ്റം കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡിലേക്ക് വെള്ളം ഒഴുകുന്നതായി പരാതി. പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളോളമായി. പൈപ്പ് പൊട്ടിയുള്ള കുടിവെള്ള ചോർച്ച കാരണം പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നില്ല. സ്കൂൾ ജംഗ്ഷനിൽ നിന്നും നെല്ലിമറ്റം ഉപ്പുകുളം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. നേരിമംഗലം ആവോലിച്ചാൽ പമ്പ് ഹൌസിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഓപ്പറ കവലയിലെ ടാങ്കിലെത്തിച്ച് അവിടെ നിന്നുമാണ് നെല്ലിമറ്റം, നെടുംപാറ, കുറുങ്കുളം, കോളനിപ്പടി, പുല്ലുകുത്തിപ്പാറ, മില്ലുംപടി ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്നത്. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ കെട്ടിക്കിടക്കുന്നത് 100,000-ലേറെ സാമ്പിളുകളാണെന്ന് വാർത്തകൾ. കൊലപാതകം, വിഷബാധ, ലഹരി ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തി ഫലം നൽകേണ്ടത് ഇവിടെ ഇക്കഴിഞ്ഞ ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 39,000 കേസുകളിലായി 102,500 സാമ്പിളുകളാണ് പരിശോധന പൂർത്തിയാകാതെ കെട്ടിക്കിടക്കുന്നത്. ലാബിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങളുള്ളത്. ജീവനക്കാരുടെ കുറവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പരിശോധനകൾ വൈകാൻ കാരണമാകുന്നു. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ശാസ്ത്രീയ അന്വേഷണ സാമ്പിളുകളാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള കാക്കനാട് ലാബിലെത്തുന്നത്. പരിശോധന വൈകുന്നതോടെ ഗുരുതര കുറ്റകൃത്യങ്ങളിലെ അന്വേഷണവും വിചാരണയുമൊക്കെ നീളുകയാണ്.

0: എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക.

ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
3: മലയാളത്തിന് അനേകമനേകം പ്രണയ സങ്കല്പങ്ങൾ അരുളിയ സംവിധായകനായിരിക്കുമ്പോഴും അതിൽ തന്റെയും മറ്റുള്ളവരുടെയും അടക്കം ചിത്രങ്ങൾക്കായി അനേക പ്രണയ സങ്കല്പങ്ങൾ എഴുതി ഫലിപ്പിച്ച രചയിതാവ് എന്ന പദവിക്കർഹനായിരിക്കുമ്പോഴും നാളിതുവരെ സിഗ്നേച്ചർ പരിപാടിയിൽ പി പത്മരാജൻ എന്ന പ്രണയ സങ്കല്പങ്ങൾ അനേകം നെയ്തൊരുക്കിയ ഗന്ധർവതുല്യനായ ആ എഴുത്തുകാരനെപ്പറ്റി, അദ്ദേഹത്തിന്റെ മനോഹര പ്രണയ കൽപ്പനകളെപ്പറ്റി പ്രത്യേകമായി അവതരിപ്പിക്കാൻ മനഃപൂർവ്വം തന്നെ മറന്നുവെന്ന സങ്കോചമി അദ്ധ്യായത്തിന്റെ പിറവിക്ക് പിന്നിലുണ്ട്. പത്മരാജൻ പകർത്തിവെച്ച കാമവും ക്രോധവും അതിലൂന്നിയ പ്രതികാരവും വരെ ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുകൂടി അദ്ദേഹത്തിന്റെ മാന്ത്രിക പ്രണയ ചലച്ചിത്രങ്ങളിലേക്ക് കടക്കാനല്പം വൈകിയെന്ന യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കുന്നു. പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച കാമ്പുള്ള പ്രണയ സങ്കല്പങ്ങളിലേക്കൊരു സഞ്ചാരമാണ് ശ്രവ്യമാധ്യമത്തിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് സിഗ്നേച്ചറിൽ അവതരിപ്പിക്കുന്നത്.
4: ശരിക്കുള്ള പേരെന്താ?
5: പേരില്ല, പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല.
4: അവിടെയും
5: അവിടെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല.
4: അല്ല,
5: സ്വർഗം ഞങ്ങൾ ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോ അതും തിരിച്ചു തരും. അപ്പോ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ
3: 1991 കേവലം 46 വയസ്സ് പൂർത്തിയാകുന്നതിന് ചുരുക്കം മാസങ്ങൾക്ക് മുൻപാണ് പത്മരാജന്റെ വിയോഗം. പറയാനും എഴുതി അവതരിപ്പിക്കാനുമൊക്കെ ഒരുപാട് ഒരുപാട് കഥകൾ ബാക്കി വെച്ചുകൊണ്ട് മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് പത്മരാജന്റെ സംവിധാനത്തിലൊരു മനോഹര സിനിമ മലയാളികൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അത് തിയേറ്ററിൽ പരാജയം രുചിച്ചു. ഞാൻ ഗന്ധർവനാണ് ആ സിനിമ.
6: ഞാൻ ഗന്ധർവൻ, ചിത്രസലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശം. ഞാൻ ഗന്ധർവൻ.
3: വിചിത്ര പ്രമേയമാണ് ഞാൻ ഗന്ധർവൻ എന്ന മികച്ച സിനിമയുടെ ഓജസ്. പേര് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ കഥാനായകനൊരു ഗന്ധർവനാണ്. ശാപം കിട്ടി ദേവലോകത്തുനിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടയാൾ. ഭൂമിയിലെ സന്ദർശന യുഗത്തിൽ അയാളിൽ ഉണരുന്ന അനുരാഗത്തിന്റെയും ആ മൃദുല വികാരത്തിന്റെ വരും വരായികകളുടെയും ആത്മസംഘർഷങ്ങളുടെ തന്നെയും കഥയാണ് ഞാൻ ഗന്ധർവൻ. ഒപ്പമത് അയാൾ ഹൃദയം നൽകിയ ഒരു പെൺകുട്ടിയുടെ ആത്മാർത്ഥ പ്രണയത്തിന്റെ കൂടി കഥ മനോഹരമായി അവതരിപ്പിച്ചതാണ്.
5: എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ പറയുന്നത് എനിക്ക് കേൾക്കണം.
4: അതിനെങ്ങനെയാണോ ആളെ കാണാതെ എങ്ങനെയാ?
3: ധനാഢ്യ ഭവനത്തിലെ ഇളമുറത്തമ്പുരാട്ടി ബാമ. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അവൾ. മാതാപിതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ. ഒരിക്കൽ തന്റെ പഠന നാളുകളിലൊന്നിൽ ബാമ എന്ന ആ സുന്ദരി ഉല്ലാസയാത്രയുടെ ഭാഗമായി ഒരു കടൽ തീരത്തെത്തുകയാണ്. ആരാലും ശ്രദ്ധിക്കാതെ അവിടെ കിടന്നയൊരു ശില്പം അവളുടെ കണ്ണിലുടക്കുകയാണ്. മരത്തിൽ കൊത്തിയ ഒരു ഗന്ധർവ ശില്പം. വെറുമൊരു കൗതുകം കൊണ്ടാണ് അവൾ അത് കയ്യിലെടുക്കുന്നത്. തുടർന്ന് ബാഗിൽ വെച്ച് ബാമ അത് ഒപ്പം കൊണ്ടുപോകുന്നു സ്വഭവനത്തിലേക്ക്. എന്നാൽ അത് ദേവലോകത്തുനിന്ന് ശാപം വഴി പുറത്തായ കഥാനായകന്റെ, നമ്മുടെ പ്രിയ ഗന്ധർവന്റെ പ്രതിരൂപമായിരുന്നു. അയാളെ ബാമ മനസ്സറിയാതെയെങ്കിലും കണ്ടെത്തിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. ബാമയുടെ മനം തുടർന്ന ഗന്ധർവൻ കവരുകയാണ്.
7: അവര് സ്വർഗലോകത്തിലെ പാട്ടുകാരാ, ദേവേന്ദ്രന്റെ സദസ്സിൽ പാടുന്നത് അവരാ.
4: അവര് പിന്നെന്തിനാ ഭൂമി വരുന്നത്?
7: ഇവരുടെ പാട്ടിലും സൗന്ദര്യത്തിലൊക്കെ ദേവലോകത്തെ ചില പെണ്ണുങ്ങളും മയങ്ങും. അവര് ചിറ്റിക്കളി ഉണ്ടാക്കും, ഇത് ഒടുവിൽ ദേവേന്ദ്രന്റെ കണ്ണിപ്പെടും. അപ്പൊ അങ്ങേര് പെണ്ണുങ്ങളെ ശാസിച്ച് ഒതുക്കി നിർത്തിയിട്ട് ഇവരെ ശപിക്കും. ഭൂമിയിൽ പോയി ഇത്ര കോടി യുഗങ്ങള് അല്ലെങ്കിൽ ഇത്ര മനുഷ്യജന്മങ്ങള് അലഞ്ഞു തിരിഞ്ഞു നടന്നോളാൻ. അങ്ങനെ ഗന്ധർവന്മാര് ഭൂമി വന്ന് ആകാശത്തോടെ അലഞ്ഞു നടന്ന് ഭൂമിയിലെ ചില പെണ്ണുങ്ങളെ നോട്ടം വിടും. കന്യകമാരെ മാത്രമേ പുള്ളിക്ക് വേണ്ടു. അങ്ങനെ നോക്കി നോക്കി ഇഷ്ടപ്പെടുന്ന കന്യകമാരോട് ഒത്തുകൂടി ബന്ധപ്പെക്കും.
4: എന്നിട്ട്?
7: എന്നിട്ടെന്താ, അവരുടെ സമയമാകുമ്പോ അവരങ്ങ് പോവും.
4: അപ്പൊ പെണ്ണുങ്ങള്?
7: എന്റെ മോളെ, ഗന്ധർവൻ കൂടിയ ആ പെണ്ണിന്റെ ജീവിതം പാഴാ.
3: മുത്തശ്ശി കഥകളിലും മറ്റും കേട്ടുമറന്ന സങ്കല്പം, അത് പ്രേക്ഷകർക്കായി പത്മരാജൻ പറഞ്ഞവതരിപ്പിച്ചിരിക്കുന്നത് ഏറെ മനോഹരമായി. ആരാരുമറിയാതെ ഗന്ധർവൻ ബാമയ്ക്കൊപ്പമുണ്ട്.

0: അദൃശ്യനായും അല്ലാതെയും. അവൾ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മുത്തിലൊരു ചുംബനം മതി അയാൾ എത്തിച്ചേരാൻ. തുടർന്നവരുടെ ലോകമാണ്. എന്നാൽ ഈ വിചിത്ര പ്രണയം പൊല്ലാപ്പുകൾ സൃഷ്ടിക്കാതിരിക്കുന്നില്ല. ബാമയെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നവനാണ് മുറച്ചെറുക്കൻ പ്രദീപ്, ഗണേഷ് കുമാർ അവതരിപ്പിച്ച കഥാപാത്രം. ക്രമേണ ബാമയുടെ മനസ്സിലുദിച്ച അജ്ഞാത പ്രണയത്തെപ്പറ്റി പ്രദീപിന് സൂചനകൾ ലഭിച്ചു തുടങ്ങി. തുടർന്ന് ദേവനെന്ന് സ്വയം പരിചയപ്പെടുത്തി അവളുടെ വേണ്ടപ്പെട്ടവരുടെ മുൻപിലും ഗന്ധർവൻ എത്തിച്ചേരുന്നു. അതിനിടയിൽ ചിലത് പൂർത്തിയാകേണ്ടതുണ്ടെന്നാണ് ചട്ടം.
1: അങ്ങ് തിരിച്ചു ചെല്ലുമ്പോ വഴക്ക് കിട്ടുന്ന മട്ടാണ്. നിയമം തെറ്റി നടക്കുന്നതിന്
2: നിയമമോ? അവിടെയുണ്ടോ നിയമങ്ങൾ?
1: കൊള്ളാം, അതേ ഉള്ളൂ. നിയമങ്ങളുടെ നൂറുനൂറ് കുരുക്കുകളിൽ കുടുങ്ങിയാണ് ഓരോ ഗന്ധർവന്റെയും ഓരോ നിമിഷവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. സൂര്യന്റെയും ചന്ദ്രന്റെയും കാലടി വെയ്പ്പുകൾ അളന്നു കൂട്ടിയിട്ട് വേണം അനങ്ങാൻ പോലും.
2: അതിനിപ്പോ എന്താ നിയമം തെറ്റിച്ചത്?
1: പലതും. തേടിപ്പിടിച്ച പൂവിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്ന കാട്ടുവണ്ടിന്റെ വേഗതയിൽ കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കയല്ലേ ഈ നിമിഷം വരെ? ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ, ഒരു പെണ്ണിന്റെ സ്നേഹം വാങ്ങാൻ അതിനൊന്നിനും ഞങ്ങൾക്ക് അവകാശമില്ല. ആദ്യ സ്പർശത്തിൽ തന്നെ മനുഷ്യ സ്ത്രീയെ കീഴടക്കിക്കൊള്ളണം. അടിമകളാക്കാം, ഇരകളാക്കാം. തൊണ്ടാകുമ്പോൾ പുതിയ ഇര തേടി പറന്നു പൊയ്ക്കൊള്ളണം. അങ്ങനെ പാടുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയാണ്.
0: താൻ ഹൃദയം നൽകിയ കന്യകയുടെ പക്കൽ നിന്ന് ഒഴിവാക്കാനാകാത്ത മടക്കയാത്രയിലാണ് ഗന്ധർവൻ. കഥാനായകൻ ഗന്ധർവനാണ്. അതിനാൽ തന്നെ പ്രേക്ഷകർ കണ്ടുശീലിച്ചിട്ടില്ലാത്ത രൂപസൗന്ദര്യം അയാൾക്ക് ആവശ്യമാണ്. ഇക്കാരണത്താലാകാം മലയാളത്തിൽ നിന്ന് ശ്രദ്ധേയനായ ഏതെങ്കിലും ഒരു നായക നടനു പകരം ഒരു ഹിന്ദി നടനെ തന്റെ ഗന്ധർവ നായകനായി പത്മരാജൻ തിരഞ്ഞെടുത്തത്. നിതീഷ് ഭരദ്വാജാണ് ഗന്ധർവനായി എത്തിച്ചേർന്നത്. ബാമയെ സുബർണ ആനന്ദോ അവതരിപ്പിച്ചു. എം ജി സോമൻ ബാമയുടെ പിതാവിന്റെ വേഷത്തിലും ബിന്ദുജ മേനോൻ ഇളയ സഹോദരിയുടെ വേഷത്തിലും ഫിലോമിന മുത്തശ്ശിയുടെ വേഷത്തിലും രംഗത്തുവന്നു. പഴങ്കഥകൾ പോലെ ഏറെ നിസ്സാരമായി പറഞ്ഞു പോകാവുന്ന ഒരു മനോഹര കഥ, എന്നാൽ ഭാവതീവ്രമായ അതിന്റെ കാമ്പറിഞ്ഞ ചലച്ചിത്ര ആവിഷ്കാരം, അതാണ് പത്മരാജൻ ഒരുക്കിയ ഞാൻ ഗന്ധർവൻ. ഇക്കാരണത്താലാകാം മലയാളത്തിൽ പിറന്ന ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി പല ചലച്ചിത്ര നിരൂപകരും ഞാൻ ഗന്ധർവനെ പരിഗണിച്ചു പോരുന്നത്. 35 വർഷങ്ങൾക്കിപ്പുറവും പുതുമ തോന്നുന്ന അതിമനോഹരമായ രംഗങ്ങൾ ഏറ്റവും വലിയ സവിശേഷതയാണെന്ന് പറയാം. സിനിമയുടെ അവതരണമാകട്ടെ ഒട്ടും പൈങ്കിളിയല്ലാതെയുമാണ്.
3: സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനിയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തി കളഞ്ഞിട്ടു. ചന്ദ്രസ്പർശമുള്ള രാത്രി നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി, രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരിഞ്ഞു വിളിക്കാനാവും. നീ സമ്മാനിച്ച ഹൃദയാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽ കണ്ട മഹാതാമിശ്ര നരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോരവരക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു. ഒരു പോംവഴി, ഒരേ ഒരു പോംവഴി, ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാകാൻ വെമ്പി നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്രയാരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ പങ്കിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വികൃത ജീവിയായി കോടികൽപ്പങ്ങൾ നിനക്ക് കഴിയേണ്ടി വരും.
1: സാരമില്ല, എനിക്ക് ഓർമ്മ മതി.
3: ഒന്നുകൂടി ഓർക്കുക, നീ ഇവളോടൊപ്പം ചെലവിടുന്ന ഓരോ നിമിഷത്തിനുമൊപ്പം ശാശ്മല നരകത്തിൽ ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചുട്ടുകഴിപ്പിച്ച സ്ത്രീരൂപങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ അവശേഷിപ്പിച്ച് ഓർമ്മയ്ക്ക് വിലയായി അവയെയെല്ലാം നീ ആലിംഗനം ചെയ്യേണ്ടി വരും. അവയോടൊപ്പം രാത്രികൾ സഹിക്കേണ്ടി വരും. ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എന്റെ പുത്രന് ഇനി കുറച്ച് നാഴികകൾ മാത്രം.
0: താൻ ഓജസ് പകർന്ന ഗന്ധർവന്റെ ഈ കഥയ്ക്ക് വേണ്ടത്ര പരിഗണന അക്കാലത്ത് പ്രേക്ഷകരാൽ ലഭിക്കാതെ പോയെന്ന വേദന പത്മരാജൻ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. ആ വേദന മറക്കാൻ നൊമ്പരമറിയാത്ത ലോകത്തേക്ക് തങ്ങളുടെ കഥ പറഞ്ഞ മനുഷ്യ ഗന്ധർവനെ യഥാർത്ഥ ഗന്ധർവന്മാർ കൊണ്ടുപോയതാകാം. 1991 ജനുവരി 11 ഞാൻ ഗന്ധർവൻ പുറത്തിറങ്ങി. വെറും 12 ദിവസം കഴിഞ്ഞ് ജനുവരി 23 പത്മരാജന്റെ വിയോഗം. 12 പൂർണതയുടെ സംഖ്യയായാണ് വിലയിരുത്തി പോരുന്നത്. തന്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഗന്ധർവ രചയിതാവ് മടങ്ങിയതുമാകാം. 1975 ആദ്യ തിരക്കഥ പ്രയാണം ഭരതന്റെ സംവിധാനത്തിൽ സിനിമയായി പുറത്തുവന്നത്. അതുകഴിഞ്ഞ് കേവലം 16 വർഷം കൊണ്ടൊക്കെ പൂർത്തിയായതാണ് ഇക്കണ്ണം.

0: വ്യത്യസ്ത രചനകളത്രയും. ഇക്കാരണത്താലാണ് പത്മരാജൻ ഗന്ധർവ രചയിതാവെന്ന വിളിക്ക് അർഹനായിരിക്കുന്നതെന്നാണ് വ്യക്തിപരമായ നിരീക്ഷണം. ഒരു കാവ്യം പോലെ അതിമനോഹരമാണ് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം. കേവലമൊരു റേഡിയോ പരിപാടിയിൽ മിനിറ്റുകൾ കൊണ്ട് മാത്രം പറഞ്ഞറിയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളത്. ഗന്ധർവന്റെ കഥയിൽ അയാൾ തന്റെ മനസ്സ് കീഴടക്കിയ യുവസുന്ദരിയോട് പറയുന്നുണ്ട് താൻ കഴിഞ്ഞ കാലങ്ങൾ മറക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന്, ദേവലോകത്തെ തന്റെ പേരെന്താണെന്ന് പോലും ഓർമ്മിക്കാൻ അനുവാദമില്ല എന്ന്. അതിനാൽ തന്നെ പരോക്ഷമായി ഞാൻ ഗന്ധർവൻ മറവികളുടെ കഥ കൂടിയാണ്. തന്നെപ്പറ്റിയുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഗന്ധർവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ അയാൾക്ക് അനുവാദമില്ല. ഇത്തരത്തിൽ മറവിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുവളുടെ കഥ, തുടർന്നുടലെടുക്കുന്ന പ്രണയത്തിന്റെ കഥ, അതാണ് പത്മരാജൻ നെയ്തെടുത്ത ഇന്നലെ എന്ന ചിത്രം. കഥാനായികയെ നമുക്ക് മായ എന്ന് വിളിക്കാം, എന്നാൽ അത് ആ യുവതിയുടെ യഥാർത്ഥ പേരല്ല. അവൾക്ക് ചുറ്റും പുതുതായി എത്തിപ്പെട്ടവർ നൽകിയ വിളിപ്പേരാണ്. യഥാർത്ഥത്തിൽ അവൾ ഗൗരിയാണ്, നരേന്ദ്രന്റെ മാത്രം ഗൗരി.
1: എന്താ മോളുടെ പേര്? പേര് എന്താ ഓർമ്മ വരുന്നില്ലേ? സാരവില്ല, അതിനുവേണ്ടി ഇപ്പൊ സ്ട്രെയിൻ ചെയ്യണ്ട, ഓർക്കുമ്പോ ഓർമ്മ വരട്ടെ.
2: ഡോക്ടർ, എനിക്ക് എന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. ഇത്ര നേരം ഞാൻ അത് തന്നെ ട്രൈ ചെയ്യായിരുന്നു. എനിക്കെന്റെ പേരെന്താണെന്ന് അറിയില്ല.
0: ജയറാമിനെയും ശോഭനയെയും സുരേഷ് ഗോപിയെയും പ്രധാന കഥാപാത്രങ്ങളായി രംഗത്ത് അവതരിപ്പിച്ച് പത്മരാജൻ ഒരുക്കിയ ഇന്നലെ ഒരു തമിഴ് നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. വാസന്തി എഴുതിയ ജനനമെന്ന നോവലാണ് നിരൂപക ശ്രദ്ധ ഏറെ നേടിയ ഇന്നലെ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായത്. സിനിമ തിയേറ്ററുകളിൽ വിജയമാവുകയും ചെയ്തു. ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഉണ്ടായി.
3: നമുക്ക് ഇവിടുന്ന് വേറെടുത്തേക്ക് പോവാം. ഇതിനേക്കാ ഭംഗിയുള്ള ഒരു സ്ഥലത്തെ, ഇതിനേക്കാ രസമുള്ളൊരു വീട്ടിലേക്ക്. വേറൊരു മരവും വേറൊരു കിളിയുടെ ശബ്ദവും ആശുപത്രിയുടെ മണമില്ലാത്ത കാറ്റും. ഞാനും അമ്മയും കൂടെ മായയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉടക്കൊന്നും പറയാതെ അതതുപോലെ അനുസരിച്ച് നോക്കും.
0: ഒരു മലയോര ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ആശുപത്രി, അത് നടത്തുന്നത് ശ്രീവിദ്യ അവതരിപ്പിച്ച ഡോക്ടർ സന്ധ്യയും മകൻ ശരത്തും ചേർന്നാണ്. അങ്ങനെയിരിക്കെ അതിമനോഹരമായ ആ നാട്ടിൽ ഒരു വലിയ ബസ് അപകടം നടക്കുകയാണ്. അകലെയൊരു സംസ്ഥാനത്തു നിന്ന് തീർത്ഥാടനത്തിനായി നാടു ചുറ്റി സഞ്ചരിച്ച സംഘമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് വൈകാതെ തന്നെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും മരണപ്പെട്ടു കഴിഞ്ഞു. ജീവനോട് അവശേഷിച്ചത് അല്പം വൈകി മാത്രം പുഴക്കരയിൽ കണ്ടെത്തിയ ആ യുവതിയാണ്. ഗുരുതരാവസ്ഥയിലാണ് ആ യുവതി. മികച്ച പരിചരണം വഴി ക്രമേണ അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ താൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ബന്ധുക്കൾ ആരൊക്കെയാണെന്നോ ഒന്നും അവൾക്ക് ഓർമ്മയില്ല. സ്വന്തം പേര് പോലും അറിയില്ല. സഹയാത്രികരാരും ജീവനോടെയുമില്ല. അതിനാൽ ആ യുവതിയുടെ ബന്ധുക്കൾക്കായുള്ള അന്വേഷണത്തിലാണ് ചുറ്റുമുള്ളവർ. ക്രമേണ ആ യുവതി താൻ എത്തിച്ചേർന്ന നാടുമായി അടുക്കുകയാണ്. വിളിക്കാൻ പേരൊന്നുമില്ലാത്തതിനാൽ ശരത് മായ എന്നവൾക്ക് പേര് നൽകി. ഇതിനിടയിലും പല രീതിയിൽ മായയുടെ വേണ്ടപ്പെട്ടവർക്കായുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പലരും അവളെ തേടി എത്തുകയും ചെയ്തു, എന്നാൽ അവരാരും മായയെ തിരിച്ചറിയുന്നില്ല.
3: എനിക്ക് മായ ഇവിടുന്ന് പോരുതെന്നാ, കുട്ടി അന്വേഷിച്ച് ആരും വരരുതെന്നാ.
2: എന്തായി പറയുന്നേ? എന്നും ഞാനിവിടെ ഇങ്ങനെ?
3: ഇങ്ങനെയല്ല മായ, എനിക്ക് എന്റെ മാത്രമാക്കണമെന്നുണ്ട്.
0: മായ ആ മനോഹര ഗ്രാമത്തിൽ അവരുടെ തന്നെ അധീനതയിലുള്ള പ്രൈമറി സ്കൂളിൽ അധ്യാപനവുമൊക്കെയായി ജീവിതം നയിക്കുകയാണ്. ശരത് പകർന്നു നൽകുന്ന പ്രണയത്തിന്റെയും കരുതലിന്റെയും ആഴങ്ങൾ അറിഞ്ഞുകൊണ്ട്. എന്നാൽ കാണാതായ തന്റെ ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ നരേന്ദ്രൻ എന്ന ശാസ്ത്രജ്ഞൻ. മായ എന്ന ഗൗരിയുടെ ഭർത്താവാണ് അയാൾ.
4: അപ്പോഴത്തേക്ക് ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു മാസവും രണ്ട് ദിവസവും. ഗൗരിക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ വീണ്ടും ഒരു മാസം പിടിക്കും. അതുവരെ അവളോട് ഒറ്റയ്ക്ക് നിന്നേ പറ്റും. അതൊഴിവാക്കാനാ സത്യത്തിൽ ആ ഗ്രൂപ്പിന്റെ ഒപ്പം അവൾ പോയത്.
5: ഞങ്ങള് തിരുപ്പതി, തിരുച്ചെന്തൂർ, മധുര, ചിദംബരം, കന്യാകുമാരി, ഗുരുവായൂര് അങ്ങനെ കറങ്ങി ജോളിയായിട്ട് ചെത്തി നടക്കും. നോക്കൂ,
4: കൂടെ കൊണ്ടുപോകാത്തതിന് എന്നോടുള്ള വാശി തീർക്കാണ്. അതിനാണോ പോകുന്നത്?
5: അല്ല, സ്കൂളില് പണിയും വിട്ടു. നരേന്ദ്രനും കൂടെ അങ്ങ് പോയാ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ എനിക്ക് എല്ലാ ദൈവങ്ങളെയും കണ്ട് തൊഴുത് നന്ദി പറയണ്ടേ. എനിക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടു തന്നേനെ. നരേന്ദ്രയുടെ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ച് ബാഗും പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും.
4: എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വരുമ്പോ അവൾ ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. ആ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെക്കാളൊക്കെ ഒരുപാട് ധൈര്യം അവൾക്കുണ്ടായിരുന്നു. എന്തിനുള്ള ഒരുതരം ഉത്സാഹവും ചൊടിയും.
0: ഇങ്ങനെയൊരു പെൺകുട്ടി ദൂരെ ഒരു ഗ്രാമത്തിലുണ്ടെന്ന് വാർത്തയറിഞ്ഞ് അയാൾ അവളെ തേടി എത്തുകയാണ്, തന്റെ ഗൗരിയാണോ അതെന്ന് ഉറപ്പിക്കാൻ. മായ ഗൗരി തന്നെയാണെന്ന് തെളിയിക്കാൻ തക്ക ചിത്രങ്ങളും മറ്റും അയാളുടെ കയ്യിലുണ്ട്.

0: എന്നാൽ അത് മുൻകൂട്ടി ശരത്തിനെ കാണിക്കാൻ അയാൾ എന്തോ തയ്യാറാകുന്നില്ല.
1: ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇപ്പൊ ഉടനെ കാര്യമില്ല. ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോഴേ ഇതിനൊക്കെ റെലവൻസ് ഉള്ളൂ. ഇത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതല്ല, സൂട്ട് കേസിൽ കിടന്നതുകൊണ്ട്.
2: നിങ്ങൾക്കൊരു ഫോട്ടോ കൂടി കൊണ്ടുവരാമായിരുന്നു.
1: എടുത്തില്ല, അത്രേ ഉള്ളൂ. ഒരുപാട് ഫോട്ടോസ് ബോംബെയിൽ കിടപ്പുണ്ട്. ആൽബോ, വീഡിയോ ടേപ്പ് എന്ത് വേണേലുണ്ട്. ആള് തന്നെയാണെങ്കിലല്ലേ അതിന്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും വേണ്ടി വരില്ല മിസ്റ്റർ ശരത്. ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയും, എന്ത് അംനീഷയാണെന്ന് പറഞ്ഞാലും. ഐ എം ഷുവർ അങ്ങനെ അവൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യും.
2: അത് പറയുന്നതിന് ഒരു ഭീഷണിയുടെ ടച്ച് ഒന്നും ആവശ്യമില്ല. മായ, നിങ്ങൾ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് നിങ്ങളുടേതായിരിക്കും.
0: ശരത്തിനോടൊപ്പം നരേന്ദ്രൻ ആ ഭവനത്തിലെത്തി. എന്നാൽ അവൾക്ക് അയാൾ ഇന്ന് തീർത്തും അപരിചിതനാണ്. ഇതിനിടയിൽ ശരത്തും മായയും തമ്മിലുള്ള അടുപ്പം കൃത്യമായി നരേന്ദ്രന് മനസ്സിലാകുന്നു. അവൾ നെറ്റിയിൽ ചാർത്തിയ ചായം ശരത്തിന്റെ വസ്ത്രത്തിൽ പതിഞ്ഞത് അയാളോട് മനസ്സിലുടക്കുകയും ചെയ്തു. തുടർന്ന് വിങ്ങുന്ന ഹൃദയവുമായി നരേന്ദ്രന്റെ മടക്കമാണ്. ആ തെളിവുകളൊന്നും നിരത്താതെ ഇനി എന്തിനങ്ങനെ ചെയ്യണമെന്ന ചോദ്യമാകാം നരേന്ദ്രന്റെ ഉള്ളിൽ നുരയ്ക്കുന്നത്. ശരത്, മായ, നരേന്ദ്രൻ, ഇവരിൽ ഏറ്റവും ആഴമുള്ള സാന്ദ്രമായ കഥാപാത്രം ഏത് എന്ന ചോദ്യത്തിനുത്തരം നരേന്ദ്രൻ എന്നാണെന്നാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. മായ വിധി കൊണ്ട് എല്ലാം മറന്ന് പുതിയ ജീവിതം ആരംഭിക്കേണ്ടി വന്നവളാണ്. നവജീവിതത്തിന്റെ താളങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. പറിച്ചു നടപ്പെട്ട സാഹചര്യവുമായി ഏറെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ശരത്തിനാകട്ടെ ഇന്നലെ മായ ആരായിരുന്നുവെന്നോ എന്തായിരുന്നുവെന്നോ അറിയാൻ ഒരു തലത്തിനപ്പുറം ആഗ്രഹമില്ല. അവൾക്ക് മറ്റാരെങ്കിലും അവകാശിയായി ഉണ്ടായേക്കാമോ എന്ന ഭയമേ ശരത്തിനുള്ളൂ. എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ് ഇനിയൊരിക്കലും മായ ഇന്നലകളിലേക്ക് മടങ്ങിപ്പോകാനിടയില്ല എന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് വിട പറയുന്നവനാണ് നരേന്ദ്രൻ. തുടർന്ന് അയാൾ പുലർത്തിപ്പോരുന്ന മൗനത്തിനാകട്ടെ ആഴങ്ങൾ അനേകമുണ്ട് താനും. നരേന്ദ്രൻ ജീവിതത്തിൽ തന്റെ സഖിയായി കണ്ടെത്തിയ യുവതി ഒരനാഥയായിരുന്നു. മറ്റാരും അവകാശപ്പെടാൻ പാടില്ല എന്ന ചിന്തയൊക്കെ അതിന് കാരണമായിട്ടുണ്ടാകും. അവളാണ് തന്റേതല്ലാത്ത കാരണത്താൽ വിധി കൊണ്ട് മാത്രം അയാൾക്ക് മുൻപിൽ തീർത്തും അപരിചിതയായി നിൽക്കുന്നത്. താനേറെ സ്നേഹിച്ചവളെ ഇനി വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് നരേന്ദ്രന് തോന്നിയിട്ടുണ്ടാകാം. ഇന്നവൾ മായ മാത്രമാണ്. നരേന്ദ്രൻ യഥാർത്ഥത്തിൽ മായയുടെ ഭർത്താവാണ് എന്ന സത്യം ശരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ടെന്ന് കരുതാം. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്തായാലും മായ വീണ്ടും ഗൗരിയായി മാറാതിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് നിരീക്ഷിക്കാം. അങ്ങനെയുണ്ടായാൽ നഷ്ടബോധമായിരിക്കും അവളെയേറെ വേദനിപ്പിക്കുക. മറവികൾ ജീവിതത്തിൽ ആവശ്യം അല്ല, അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മറവി അനുഭവങ്ങൾ. എന്നാൽ പലർക്കും അത് കഴിയാറില്ല. കഴിഞ്ഞ കാലങ്ങളും ദുരനുഭവങ്ങളുമൊക്കെ ഓർത്ത് വേദനിച്ചു കഴിയുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതികഠിനമായ തിക്താനുഭവങ്ങൾ നേരിട്ടവർ, മനസ്സിലാഴത്തിൽ മുറിവേറ്റവർ, ഇവർക്കൊക്കെ മറവിയുടെ അനുഗ്രഹം കടന്നു വരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. മനസ്സു സൗഖ്യപ്പെടാൻ അനേക കാലം വേണ്ടിവരും. അത് പറ്റാത്തവർ പലപ്പോഴും മാനസിക പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് പതിച്ചെന്നും വരും. എന്തായാലും കാലം പതിയെ പതിയെ മുറിവുകൾ ഉണക്കുക തന്നെയാണ് പതിവ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് വിലയിരുത്തി നോക്കിയാൽ ഈ പറഞ്ഞത് വ്യക്തമായിരുന്നു വരും. എളുപ്പമൊന്നും മറക്കാനാകാത്ത വേദന രണ്ടാനച്ഛനിൽ നിന്ന് ലഭിച്ച സോഫിയയ്ക്കും മറവിയുടെ കടാക്ഷം ക്രമേണയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് സോഫിയെന്ന് മനസ്സിലായി കാണുമല്ലോ. പത്മരാജൻ രജനിയും സംവിധാനവും നിർവഹിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മോഹൻലാൽ ചിത്രത്തിലെ നായികയാണ് ശാരി മനോഹരമാക്കിയ സോഫി. കെ സുധാകരൻ രചിച്ച നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാമെന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. സോഫിയും സോളമനും പിന്നെ അവളുടെ രണ്ടാനച്ഛൻ പോൾ പൈലോക്കാരനും.
3: കഴിഞ്ഞ രണ്ടു മൂന്ന് സ്ഥലം തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ ചീത്തയാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എപ്പ നോക്കിയാലും അവൻ ആ പെണ്ണിന്റെ പുറകെ. വീട്ടിൽ വിളിച്ചിറങ്ങി റോഡ് വരെ കൊണ്ടുപോയി. നാളെ ഏതെങ്കിലും ഹോട്ടൽ റൂമിലായിരിക്കും രണ്ടര കൂടെ ആരെങ്കിലും കാണാൻ പോകുന്നത്.
0: മൈസൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മനോഹര പ്രണയകഥ നടക്കുന്നത്. സുന്ദരമായ ഒരു ഭവനം. അവിടെ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച റീത്ത എന്ന മുതിർന്ന സ്ത്രീയും അകന്ന ബന്ധുവായ മേരിയുമാണ് കഴിഞ്ഞു വരുന്നത്. പഠനത്തിന്റെ ഭാഗമായി സഹോദരന്റെ മകൻ വിനീത് കഥാപാത്രം ആന്റണി ജോസഫ് എന്ന കൌമാരക്കാരൻ PDC വിദ്യാർത്ഥിയും അവർക്കൊപ്പമുണ്ട്. റീത്തയുടെ ഏകമകൻ സോളമൻ തങ്ങളുടെ മുന്തിരിത്തോട്ടം നടത്തിപ്പൊക്കെയായി ദൂരെയൊരു ഫാം ഹൌസിലാണ് താമസം. റീത്ത താമസിച്ചു വരുന്ന ആ മനോഹര ഭവനത്തിന്റെ സമീപത്ത് പുതുതായി താമസമാരംഭിച്ച സോഫിയയും മറ്റുള്ളവരെയും അവധിവേളയിൽ മമ്മയ്ക്കൊപ്പം താമസിക്കാനെത്തിയ സോളമൻ പരിചയപ്പെടുകയാണ്. മാതാപിതാക്കളും രണ്ട് പെൺമക്കളുമാണ് ഭവനത്തിലുള്ളത്. ആദ്യ കാഴ്ചയിൽ തന്നെ സോളമന് സോഫിയെ ഇഷ്ടമായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ അവളുടെ ഭവന സാഹചര്യങ്ങൾ അത്ര മികച്ചതല്ല. റെയിൽവേ ഉദ്യോഗസ്ഥനായ പിതാവ് പോൾ പൈലോക്കാരൻ തിലകൻ കഥാപാത്രം കടുത്ത മദ്യപാനിയാണ്. സോഫിയയുടെ കാര്യങ്ങളിലയാൾ അത്ര താല്പര്യമുള്ളവനല്ല. സോളമനുമായി

0: ഫിയ അടുപ്പത്തിലാകുന്നത് അയാൾക്ക് തീരെ പിടിച്ചിട്ടില്ല.
1: വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും.
2: ഡാഡിക്ക് എന്താ സോഫിയോട് ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്നതാണല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുപോലും ചെയ്യാതെ.
1: എലിസബത്തിന്റെ ഡാഡി അത്.
2: സോഫിയുടെ

0: മമ്മി?
1: മമ്മി എന്റെ കൂടെ മമ്മിയാ.
0: അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? കുട്ടിയുടെ ഫാദർ
1: ഇപ്പൊ കൊച്ചിയിലുണ്ട്. വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. അദ്ദേഹത്തിന് ഇപ്പോ ഞാൻ ബാച്ചലർ ഡേസിന്റെ ഒരു കൊച്ച അബദ്ധം മാത്ര.
0: അദ്ദേഹം മമ്മിയെ മാരി ചെയ്തിരുന്നില്ലേ?
1: വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കിട്ടിയില്ല. പിന്നെ
0: കാണാറുണ്ടോ സോഫി അദ്ദേഹത്തിനെ?
1: ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല.
2: സോഫിയയുമായുള്ള അടുപ്പം തന്നെയാണ് പോൾ പൈലോക്കാരനും സോളമനും ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാനും അത് സംഘർഷത്തിലേക്കെത്താനും കാരണമാകുന്നത്. തുടർന്ന് സോളമൻ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അവളെ അയാൾ വേദനിപ്പിച്ചതാണ് സോളമൻ ഇടപെടാൻ കാരണമായതും. ഭവനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം റീതയ്ക്ക് സോഫിയയുമായുള്ള മകന്റെ ബന്ധം താല്പര്യമില്ലാതായി മാറുന്നുണ്ട് ക്രമേണ. എന്നിട്ടും അയാൾ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നില്ല.
0: ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട, വിളവെടുപ്പിന് ഒരു കൂട്ടായിരിക്കട്ടെ.
3: പ്രീതമാവി,
0: മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺവിൻസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്.
2: ക്രമേണ മകന്റെ പ്രണയം റീതയും അംഗീകരിക്കുകയാണ്. ഇതിനിടയിൽ സോഫിയെ പോൾ പൈലോക്കാരൻ ശാരീരികമായി ചൂഷണം ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളും ക്രമേണ ചെറിയ തലോടലുകളും മറ്റുമായിരുന്നെങ്കിൽ അവസാനം അത് ബലാത്സംഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സോളമനുമായി അവൾ പുലർത്തി വരുന്ന പ്രണയബന്ധവും അവളോടുള്ള പെരുമാറ്റത്തിന്റെ ഛേദോ വികാരമാണ്.
0: ഞാൻ കാരണമല്ലേ മമ്മ അവൾക്ക് ഇങ്ങനെ പറ്റിയത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ?
4: നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ സോളമ? ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ എവിടെങ്കിലും ഇറങ്ങി പോയാ മതി. എനിക്കിപ്പോ സമാധാനം, നിന്നെ ഇവിടെ കാണാതിരിക്കുന്നതാ.
2: രണ്ടാനച്ചനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവളെ സോളമൻ തുടർന്ന് സ്വീകരിക്കുകയാണ്. അവൾക്കൊപ്പം അയാൾ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് മടങ്ങുകയാണ്. മനോഹര പ്രണയമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രംഗചിത്രീകരണങ്ങളും ഭംഗിയാർന്നത്. അവയിലൊക്കെ ഏറെ സാന്ദ്രമായത് സോളമനും സോഫിക്കുമിടയിൽ വിരിയുന്ന മുന്തിരി മുട്ടുപോലെ സുന്ദരമായ പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ആ പ്രണയം തീരെ സ്വാർത്ഥമല്ലാത്തതുമാണ്. അവളുടെ മനസ്സറിയാതെ സംഭവിച്ച കാര്യങ്ങളിലും സോളമൻ ആ പ്രണയം വേണ്ടെന്ന് വെക്കുന്നില്ല. 40 വർഷം മുൻപാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്ന യുവതിയെ നായകൻ സ്വീകരിക്കുന്നുവെന്ന ക്ലൈമാക്സ് കാഴ്ചകൾ അതിനു മുൻപ് എത്ര തവണ മലയാള സിനിമയിൽ പിറന്നിട്ടുണ്ടെന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വിരളമായിരിക്കും. രണ്ടാനച്ചനിൽ നിന്ന് ആ സാധു പെൺകുട്ടി ഏറ്റുവാങ്ങിയതത്രയും മറക്കാൻ സോളമനുമൊത്തുള്ള ജീവിതം മരുന്നായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
0: നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികില്ല എന്ന്? ഞാൻ അവളെ കൊണ്ടുപോയില്ല എന്ന്? സോഫിയ, രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട്.
2: മറക്കാൻ സാധിക്കാത്ത ഒരുപിടി സംഭവ വികാസങ്ങൾ മനസ്സിൽ പേറി നടക്കുന്ന ഒരുവന്റെ കഥ പറഞ്ഞതാണ് പത്മരാജൻ ഒരുക്കിയ തൂവാനത്തുമ്പികൾ എന്ന ചിത്രം. എന്നാൽ അത് അയാളുടെ മാത്രം കഥയല്ല, മറ്റു ചിലരുടെയും കൂടിയാണ്. തൂവാനത്തുമ്പികൾ എന്ന പേരിനുമുണ്ടൊരു സവിശേഷത. തെളിഞ്ഞ മാനത്താണ് തുമ്പികൾ അധികവും പ്രത്യക്ഷപ്പെടുക. മാനം തെളിയുന്നത് പോലെ മനസ്സും തെളിയണം. മാനം ഇരുളുന്നത് മഴ വരുമ്പോഴാണ്, മഴക്കാർ മൂടുമ്പോഴാണ്. മഴ പെയ്തു പോകുമ്പോൾ മാനം തെളിയും. മഴവെള്ളം പ്രകൃതിയെ കുതിർത്ത് അവിടെയുണ്ടായിരുന്ന അനേകം വസ്തുവകകളുമായി ഒഴുകിയകന്ന് അരുവികളും പുഴകളും വഴി കടലിൽ എത്തിച്ചേരും. ഈ ശുദ്ധീകരണ പ്രവൃത്തിയിൽ കഴിഞ്ഞുപോയവയുടെ ശേഷിപ്പുകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒഴുകിയകന്നേ തീരൂ, മനസ്സിൽ നിന്ന് മാഞ്ഞേ തീരൂ. അല്ലെങ്കിൽ അത് നൊമ്പരമായി അവശേഷിക്കും.
1: ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനിടെ 1-2 വട്ടം ഇതുവഴി കടന്നുപോയതാ.
0: എന്നിട്ട് എന്തേ അറിയിച്ചില്ല?
1: അത് ഓർക്കാതിരിക്കാൻ, കാണാതിരിക്കുമ്പോ മറക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ.
2: നമ്മുടെ കഥാനായകൻ മോഹൻലാൽ കഥാപാത്രം ജയകൃഷ്ണൻ മണ്ണാറത്തൊടി എന്ന സമ്പന്ന തറവാട്ടിലെ യുവാവാണ്. നിലവിൽ നാട്ടുകാരുടെ മുൻപിൽ ഒതുങ്ങിക്കഴിയുന്നവനാണെങ്കിൽ കൂടി കെട്ടുപൊട്ടിപ്പറന്ന പട്ടം പോലെയുള്ള ഇന്നലകൾ അയാൾക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ജയകൃഷ്ണൻ ഒതുങ്ങിക്കഴിയുന്നവനാണോ? ഭവനത്തിലുള്ളവർക്കും കേവല സുഹൃത്തുക്കൾക്കും പോലും പൂർണ്ണമായി അറിയാത്ത മറ്റൊരു ജയകൃഷ്ണനുണ്ട്. അയാളുടെ കഴിഞ്ഞ കാലത്തിന്റെ തുടർച്ച പോലെ ഇവയ്ക്കെല്ലാം ഒപ്പം ജീവിതവഴിയിൽ അയാൾ പരിചയപ്പെട്ട, അല്ല ശാരീരികമായി അറിഞ്ഞ ക്ലാര എന്ന യുവതിയും ശ്രദ്ധേയമായി അയാളുടെ മനസ്സിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്.
1: ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും.
0: മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും.
1: മറക്കുമായിരിക്കും അല്ലേ?
0: പിന്നെ മറക്കാതെ.
2: തൃശൂർ നഗരത്തിന്റെ സമീപ ഗ്രാമപ്രദേശങ്ങളിൽ ഏതോ ഒന്നിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. ജന്മിത്തം അന്യം നിന്നുപോയെങ്കിലും അയാളിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും അത് പൂർണ്ണമായി

0: ഇല്ലാതായോ എന്നതിൽ സംശയമുണ്ട്. അവർക്ക് സമീപം താമസിക്കുന്ന ജഗതി ശ്രീകുമാർ കഥാപാത്രം രാവുണ്ണിയോടെ അയാൾ പെരുമാറുന്ന രീതിയൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മുൻപ് തൃശൂർ നഗരത്തിലെ കലാലയ പഠനകാലത്ത് ആ നഗരത്തെ ഇളക്കി മറിച്ചവനാണ് ജയകൃഷ്ണൻ. സുഹൃത്തുക്കൾക്കായി എന്തും ചെയ്യുന്നവൻ. അവരുടെ മനസ്സിലുള്ളത് നിറവേറ്റിക്കൊടുക്കുന്നത് അയാൾക്ക് ഉത്സാഹമുള്ള കാര്യമാണ്. അയൽവാസിയും സുഹൃത്തുമായ അശോകൻ കഥാപാത്രം ഋഷിയും അയാൾ ആഗ്രഹിച്ച സുഖങ്ങൾ അറിയുന്നത് ജയകൃഷ്ണന്റെ ഇടപെടലുകൾ വഴിയാണ്. എന്നാൽ ആ വേളകൾക്ക് സാക്ഷിയാകുമ്പോഴും ജയകൃഷ്ണനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു.
1: അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ലെന്ന് പറഞ്ഞത് എന്റെ അറിവിലില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണില്? ഞാൻ ഒരിക്കലും കരുതില്ലേ. പുള്ളി 4-5 കൊല്ലം കിടന്ന് വെലസിയ ടൗൺ അല്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വെലസലെന്ന? ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും.
0: ഇതിനിടയിൽ തങ്ങളെന്ന ബ്രോക്കറയാളെ ഒരു പ്രത്യേക കാര്യത്തിനായി സമീപിക്കുകയാണ്. തങ്ങളുടെ പക്കൽ ഒരു പെൺകുട്ടി എത്തിയിട്ടുണ്ട്, ക്ലാര. സുമലത അവതരിപ്പിച്ച ക്ലാരയുടെ ലക്ഷ്യം ശരീര വ്യാപാരമാണ്. ഇത്തരം വിഷയങ്ങളിലെ ഇടനിലക്കാരനാണ് തങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ അവൾക്കത്ര മുൻപരിചയമില്ല. പുള്ളിക്കാരിയുടെ ഉള്ളറിയാൻ ജയകൃഷ്ണനെ തങ്ങളെ ഏൽപ്പിക്കുന്നു.
2: ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ, ക്ലാരയായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താണോ അതോ?
3: അതെ.
2: അതെന്താ കാരണം?
3: നിങ്ങൾ ഇപ്പൊ ഈ മുറി വരാൻ എന്താ കാരണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ.
0: അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ട ജയകൃഷ്ണൻ എന്നാൽ തിരിച്ചറിയുന്നത് ആ പെൺകുട്ടി കന്യകയായിരുന്നു എന്നാണ്.
2: കുട്ടി മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഞാൻ കരുതിയേയില്ല. അങ്ങനെയല്ല ഞാൻ കരുതിയത്.
0: അവളെ ആദ്യമായി സ്പർശിച്ച പുരുഷനായതിനാൽ തന്നെ ക്ലാരയെ വിവാഹം കഴിക്കണമെന്ന ചിന്ത ജയകൃഷ്ണനിൽ ഉണരുന്നു. എന്നാൽ അവൾ ഒരു വാക്കുപോലും പറയാതെ അയാളിൽ നിന്ന് അകലുകയാണ്. മണ്ണാറത്തോടി തറവാട്ടിലെ അകന്ന ബന്ധത്തിലുള്ളതാണ് പാർവതി അവതരിപ്പിച്ച രാധ എന്ന രണ്ടാം നായിക, ഒരു ശാലീന സുന്ദരി. ക്ലാരയും ജയകൃഷ്ണനും തമ്മിൽ ഉടലെടുക്കുന്ന അടുപ്പത്തിന് സമാന്തരമായി അയാളും രാധയും തമ്മിലുള്ള ബന്ധവും അവതരിപ്പിച്ചു പോകുന്നതാണ് സിനിമയുടെ രീതി. പരിചയപ്പെട്ട വേളയിൽ തന്നെ പരുക്കനായി പെരുമാറിയ അയാളെ ആദ്യം രാധ ആ രീതിയിലാണ് നേരിടുന്നത്. എന്നാൽ ക്രമേണ ജയകൃഷ്ണനിൽ ഉണരുന്നത് രാധയോടുള്ള പ്രണയമായിരുന്നു. തുടർന്ന് അവളുടെ കലാലയത്തിലടക്കം എത്തുന്നുണ്ട് ആ വിദ്വാൻ.
1: എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നത്? മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട് അറിയോ?
0: ആദ്യം രാധയെ കണ്ടുമുട്ടി അധികം താമസിയാതെയാണ് ക്ലാരയുടെ കടന്നുവരവ്. തുടർന്ന് അയാൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് ക്ലാരയെ മാത്രമാണ്. ശാരീരികമായി അറിഞ്ഞതിനു ശേഷം അയാൾ വെച്ചു നീട്ടിയ സുഖസൗകര്യങ്ങളോടെയുള്ള ഭാര്യാ ജീവിതം തള്ളിക്കളഞ്ഞ് ക്ലാര വിടവാങ്ങുകയാണ്. ക്രമേണ രാധ എത്തിച്ചേരുന്നത് ജയകൃഷ്ണന്റെ പ്രണയം തേടിയുമാണ്. എന്നാൽ അപ്പോൾ അയാളുടെ മനസ്സ് ക്ലാരയ്ക്കൊപ്പമാണ്. ഇടയ്ക്ക് അവളുടെ ടെലിഗ്രാം സന്ദേശവും ജയകൃഷ്ണന് ലഭിച്ചു. ക്ലാര ആ നഗരത്തിലെത്തുന്നുണ്ട് അയാളെ കാണാൻ. അവർ വീണ്ടും കണ്ടുമുട്ടി. അപ്പോഴും ഒന്നിച്ച് ജീവിക്കാനുള്ള സമ്മതം അവൾ അയാൾക്ക് നൽകുന്നില്ല. ഇവയ്ക്കെല്ലാം സമാന്തരമായി വികസിക്കുന്നുണ്ട് രാധയും ജയകൃഷ്ണനുമായുള്ള ബന്ധം. ക്ലാരയെ ഇഷ്ടപ്പെടുമ്പോൾ ജയകൃഷ്ണൻ രാധയോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന കാര്യം ഏറെ ശ്രദ്ധേയം. ക്ലാരയെപ്പറ്റി രാധയോട് തുറന്നു പറയുന്ന ഭാഗം തന്നെ ഇതിനുദാഹരണം.
2: രാധയെപ്പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
3: ഇന്ന് ഉച്ച തിരിഞ്ഞല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
0: സിനിമയുടെ അവസാനം ക്ലാര ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ജയകൃഷ്ണനെ കാണാനെത്തി. അവർ സഞ്ചരിക്കുന്ന ട്രെയിൻ യാത്രാമതിയെ ആ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടാമെന്നാണ് വാക്ക്. അപ്പോൾ മാത്രമാണ് ജയകൃഷ്ണൻ തിരിച്ചറിയുന്നത് ക്ലാര മറ്റൊരാളുടെ സ്വന്തമായി മാറിയിട്ടുണ്ടെന്ന്. ആ റെയിൽവേ സ്റ്റേഷനിൽ അല്പം മാറി രാധയുമുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജയകൃഷ്ണനെ തന്നിൽ നിന്ന് പൂർണ്ണമായി പറിച്ചു മാറ്റാനാണ് ക്ലാരയുടെ കടന്നുവരവ്, അയാളെ മറ്റൊരു വഴിത്താരയിലേക്ക് നയിക്കാൻ. തുടർന്ന് രാധയിലേക്ക് തന്നെയാണ് ജയകൃഷ്ണന്റെ ജീവിതം നീങ്ങുന്നത്. ഒരേ കാലയളവിൽ ഒരു യുവാവിന്റെ ജീവിതത്തിലെത്തിച്ചേർന്ന രണ്ട് യുവതികൾ. രാധ അയാളുടേതിന് തുല്യമായ ഭവന സാഹചര്യത്തിൽ നിന്നുള്ളവൾ, അവരെയാണെങ്കിൽ മോശം ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവൾ.
3: ഞാൻ എന്ത് തൊട്ടാലും അവർ വഴക്കിന് വരും. ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു. തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി. പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തെരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു. അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചോണ്ട് വരികയായിരുന്നു.
2: നാശത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്
3: എന്തായാലും നശിക്കും. എന്നാ പിന്നെ.

0: കൂട്ടായിട്ട് നശിച്ചൂടെ.
1: ഏവരിൽ നിന്നും അകന്നുപോയി അവസാനമാണ് ഭാര്യ മരണപ്പെട്ട ആ മധ്യവയസ്കന്റെ സ്നേഹത്തിലേക്ക് ക്ലാര എത്തിച്ചേരുന്നത്. ആദ്യ പരിചയപ്പെടലിൽ ജയകൃഷ്ണൻ ക്ലാരയ്ക്ക് സമീപമെത്തുന്നത് താനൊരു കോൺട്രാക്ടറാണെന്ന് പറഞ്ഞാണ്. എന്നാൽ അവളെ അറിഞ്ഞ ജയകൃഷ്ണൻ മുൻകൂട്ടി അറിയാതെ പോയത് ആ പെൺകുട്ടി ഒരു കന്യകയാണെന്ന സത്യവും. ജയകൃഷ്ണൻ എന്ന പച്ച മനുഷ്യനെ ക്ലാരയ്ക്കിഷ്ടമാണ്. അഥവാ അയാൾക്ക് പറിച്ചെറിയാൻ കഴിയാത്ത, എന്നാൽ അയാൾ കൂടി ഭാഗമായ ആ ഉന്നത സാമൂഹിക ചുറ്റുപാടിനെ, ഭവന സാഹചര്യങ്ങളെ ക്ലാരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാൾ വാഗ്ദാനം ചെയ്ത ജീവിതം സ്വീകരിച്ചാൽ അത് നിലനിൽക്കണമെന്നോ താനാ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുമെന്നോ ഉറപ്പില്ല എന്നോ ക്ലാരയ്ക്ക് നന്നായി അറിയാമായിരിക്കാം. ഇതാകാം അവളെ പ്രണയം തിരസ്കരിക്കാൻ കാരണമായത്. അതേസമയം ജയകൃഷ്ണന്റെ ക്ലാരയോടുള്ള അടുപ്പത്തിന്റെ മൂലക്കല്ല് താൻ കന്യാകത്വം നഷ്ടമാക്കിയവളെന്ന കുറ്റബോധത്തിൽ ഊന്നിയതാണ്. പിന്നെ അവളുടെ വ്യക്തിത്വ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടതാണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമാണ് രാധയ്ക്ക് ജയകൃഷ്ണനോടുള്ള താൽപര്യം. താനടക്കമുള്ള സ്ത്രീകളോട് അയാൾ പുറത്തെടുക്കുന്ന അധികാര രീതി അവളെ ആദ്യം വെറുപ്പിക്കുന്നുവെങ്കിലും അങ്ങനെയുള്ള അയാളെ പലരിൽ നിന്നും, സ്വന്തം ജ്യേഷ്ഠനിൽ നിന്ന് പോലും കേട്ടറിഞ്ഞ ആ കേമനെ വരിക്കാൻ അവൾ ക്രമേണ തയ്യാറെടുക്കുന്നതാണ്. അവർ തമ്മിലുള്ള വിവാഹം ആ ഭവനാന്തരീക്ഷത്തിൽ സുഗമമായി നടക്കും. ക്രമേണ അവളും ജയകൃഷ്ണന്റെ മൂത്ത സഹോദരിയെപ്പോലെയും അമ്മയെപ്പോലെയുമൊക്കെ അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കും. സമൂഹത്തിന്റെ കണ്ണിൽ ഉത്തമയായ ഒരു വീട്ടമ്മയായി മാറും. അതിനുമപ്പുറം അവൾ ക്ലാരയുമായി അയാൾക്കുണ്ടായിരുന്ന അടുപ്പം അതിന്റെ തീവ്രതയിൽ അറിഞ്ഞു തന്നെയാണ് ആ ബന്ധത്തിന് തയ്യാറാകുന്നത്. അതിനാൽ അവർ തമ്മിലുള്ള പ്രണയം, വിവാഹം, തുടർന്നുള്ള ജീവിതം, രക്ഷകർത്ത പദവിയൊക്കെ മുന്നേറുമെന്ന് നമുക്ക് കരുതാം. എന്നാൽ ക്ലാരയുമായുള്ള പ്രണയം അങ്ങനെ മുന്നേറണമെന്നില്ല. അത്തരമൊരു പെണ്ണുമല്ല ക്ലാര. താൻ എടുത്തണിഞ്ഞ വേഷം അഴിക്കാൻ ജയകൃഷ്ണന് പല കാരണങ്ങളാൽ സാധിക്കുകയുമില്ല. അതിനാൽ തന്നെ ചില പ്രണയങ്ങൾ വിവാഹത്തിലെത്താതെ പ്രണയമായി മാത്രം, സുഖമുള്ള നൊമ്പരമായി മാത്രം ശേഷിക്കുന്നതാണ് കൂടുതൽ മനോഹരം. എങ്കിലും ആ ഓർമ്മകൾ പതിയെ പതിയെ മങ്ങി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
2: ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടൊന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ അവൾ ഓടിപ്പോയത് എന്റെ അടുത്തു നിന്നല്ല, അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്നാണ്.
1: തൂവാനത്തുമ്പികൾ ഏറ്റവും പ്രധാനമായി ആരുടെ കഥയാണെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ക്ലാരയുടെ തന്നെ കഥയാണ്. തിയേറ്ററിൽ അത്ര വിജയമായി മാറിയ ചിത്രമല്ലെങ്കിൽ കൂടി പുനർക്കാഴ്ചകളിൽ ക്ലാരയും അവളുടെ സാന്നിധ്യത്തിൽ കടന്നുവരുന്ന മഴയും സുന്ദര പ്രണയ സങ്കല്പമായി ഇന്ന് നിലനിൽക്കുന്നതിനാലല്ല, അഥവാ കൾട്ട് സ്റ്റാറ്റസ് നേടിയതിനാലല്ല ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ക്ലാര എന്ന കഥാപാത്രത്തെ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറെ വ്യത്യസ്തയായ ആ മുക്കുവ ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവതരിപ്പിക്കാൻ ശക്തമായ ഒരു കഥാപശ്ചാത്തലം വേണം. അതാണ് ജയകൃഷ്ണൻ എന്ന ഉന്നത കുടുംബത്തിൽ നിന്നുള്ളവന്റെ കഥയിലേക്ക് അവളെ വിളക്കി ചേർത്തതിലൂടെ നടന്നത്. അത് അവളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കുകയും വേണം.
2: അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിൽ ഒരു ഭ്രാന്തൻ കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ആമത്തിക്കാരെന്ന് പറഞ്ഞിട്ട് കാലിൽ വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ.
0: എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഓരോറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്.
1: ക്ലാരയൊരു വീഞ്ഞു പോലെയാണെന്ന് പറയാം. അറിയും തോറും ലഹരി വർദ്ധിക്കുന്ന വീഞ്ഞ്. ആ വീഞ്ഞ് പകരപ്പെട്ട പാനപാത്രമാണ് ജയകൃഷ്ണൻ. ആ പാത്രത്തിൽ വീഞ്ഞ് രുചിക്കുന്നത് പ്രേക്ഷകരായ നമ്മളാണ്. ജയകൃഷ്ണന്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ക്ലാരയാണിത്. എന്നാൽ അവൾക്ക് മറ്റു മുഖങ്ങളും കണ്ടേക്കാം. വീഞ്ഞ് ലഹരി പടർത്തുന്നതുപോലെ, മഴ സുഖമുള്ള കുളിരു പകരുന്നതുപോലെ, ക്ലാര ജയകൃഷ്ണന് പകർന്നത് പ്രണയത്തിന്റെ ഉന്മാദമാണ്. മഴ വരുന്നതുപോലെ കടന്നുവന്ന, അങ്ങനെ തന്നെ കടന്നുപോകുന്ന ക്ലാര. തൊടികളെ തണുപ്പിച്ചൊഴുകുന്ന മഴവെള്ളം സമുദ്രത്തിലെത്തിച്ചേരുന്നു. ജയകൃഷ്ണനിൽ പ്രണയം വിധിച്ച് ക്ലാരയൊഴുകി മറ്റൊരുവനിലെത്തുന്നു. തന്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിൽ നിന്ന് കഥാതന്തുപരമായ ചില കടമെടുക്കലുകൾ നടത്തി പത്മരാജൻ ഒരുക്കിയ തൂവാനത്തുമ്പികൾ പകരുന്നത് വല്ലാത്തൊരനുഭൂതിയാണ്. എളുപ്പം മറക്കാനാകാത്ത അനുഭൂതി. വ്യത്യസ്ത പ്രണയ കാഴ്ചകൾ അഗ്നി പകരുന്നതാണ് പത്മരാജൻ രചനകൾ പലതും. തേടാനാഴം ഇനിയും ഒരുപാടുള്ളത്.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.